0: ശുഭദിന ചിന്തകൾ.
1: ഒരു ഗുരുവിന്റെ വീട്ടിൽ ഒരു കള്ളൻ മോഷ്ടിക്കാൻ വന്നത്രേ. ആ വീട് ആകെ അരിച്ചു പറക്കി, ഒന്നും കിട്ടാനില്ല. വളരെ നിരാശയോടെ പോകുന്നതിനിടയിൽ ഉണർന്നു കിടന്ന ഗുരു കള്ളനെ വിളിച്ചിട്ട് പറഞ്ഞത്രേ, എനിക്ക് സങ്കടമുണ്ട് നിന്റെ കാര്യം ഓർക്കുമ്പോൾ. ചന്ദ്രനെ എനിക്ക് പിടിച്ചു തരാൻ കഴിയുമായിരുന്നെങ്കിൽ നിനക്ക് തന്നേനെ. ഇത് കേട്ട് മോഷ്ടിക്കാൻ വന്ന ആൾ അത്ഭുതസ്തബ്ധനായി നിന്നു. ഗുരുവിനോടൊപ്പം ഇരുന്ന് സംസാരിച്ചു. അദ്ദേഹം അവിടുത്തെ ശിഷ്യത്വം സ്വീകരിച്ച് വലിയൊരു മനുഷ്യനായെന്നാണ് ഒരു കഥ. അവിടെ മറ്റൊന്നുമല്ല, മോഷ്ടിക്കാൻ വരുന്നവന് മുന്നിൽ അവൻ ആഗ്രഹിക്കുന്ന വസ്തുവുമായി യജമാനൻ നിൽക്കുകയും അവൻ്റെ ആഗ്രഹത്തെയും ഇഷ്ടത്തെയും യജമാനൻ കീഴ്പ്പെടുത്തുകയും ചെയ്താൽ അവൻ എന്തു ചെയ്യാൻ കഴിയും? അവൻ പിടിച്ചു

0: പറിച്ചു വാങ്ങാനുള്ള പ്രക്രിയയ്ക്കിടയിൽ സ്വയം പ്രതിരോധിക്കാനുള്ള ആയുധങ്ങളുമായിട്ടാണ് വരുന്നത്. അവിടെയാണ് ഒരു സംഘർഷത്തിന്റെ സ്ഥിതി ഉണ്ടാകുന്നത്. ചിലപ്പോൾ വീതവും ദശാംശവും കൊടുക്കുന്നത് മാത്രമല്ല, അർഹതപ്പെട്ടത് നിഷേധിക്കുന്നത് കൂടി ഒരു ക്രൂരതയാണ്. ചില മനുഷ്യർക്ക് ചുറ്റുപാടുകളിൽ അർഹതപ്പെട്ടത് പലതും നിഷേധിക്കപ്പെടുന്ന കാഴ്ചയുണ്ട്. ജീവിക്കാനുള്ള തൊഴിലില്ല, പട്ടിണിയിലാണ്, മറ്റു പല പ്രയാസങ്ങളിലാണ്. എന്നാൽ സമീപസ്ഥലത്ത് തന്നെ ഇതെല്ലാം സംഭരിച്ചു വച്ചിരിക്കുന്ന മനുഷ്യരെയും നാം കാണാറുണ്ട്. മതില് കെട്ടി മാർഗമടച്ച് എല്ലാം സ്വകാര്യമാക്കുമ്പോൾ ഒന്നോർക്കണം, അവകാശം പറയാൻ പറ്റുന്നത് മണ്ണിനു മാത്രമാണ്. അന്തരീക്ഷം ആരുടെയും സ്വന്തമല്ല. കാറ്റും വെളിച്ചവും ഒന്നും അതിർത്തി നിർണയിച്ചല്ല സഞ്ചരിക്കുന്നത്. ഭാവി തലമുറയ്ക്ക് വിശുദ്ധമായി കൈമാറേണ്ടതൊന്നും വൃത്തിഹീനമാക്കാനുള്ള അവകാശവും നമുക്കില്ല. തട്ടിയെടുക്കാൻ വരുന്നവർക്ക് പോലും എന്തെങ്കിലും കിട്ടി എന്ന് ഉറപ്പുവരുത്തുന്നതാണ് നൽകലിന്റെ പൂർണ്ണത. വീട്ടിലൊക്കെ ഭക്ഷണം കഴിക്കാൻ കൊത്തിത്തിന്നാൻ ഏതെങ്കിലും പ്രാവുകളോ പറവുകളോ ഒക്കെ വരുമ്പോൾ അതിനെ ആട്ടിപ്പായിക്കുന്നവർ അതിന്റെ വിഷപ്പിനെ കുറിച്ച് ഓർത്തിരുന്നെങ്കിൽ അല്പമെന്തെങ്കിലും മാറ്റി അതിന് വെച്ചു കൊടുക്കേണ്ടതല്ലേ? കരയുന്ന പൂച്ചയ്ക്ക് നേരെ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുമ്പോൾ അതിന്റെ വിഷപ്പിനെ നാം തിരിച്ചറിയുകയും അല്പമെന്തെങ്കിലും ആ പൂച്ചയ്ക്ക് നൽകുകയും ചെയ്യുന്ന മനസ്സ് എത്രയോ വിശാലമാകുമായിരുന്നു. അതുകൊണ്ട് ആട്ടിപ്പായിക്കലും അടിച്ചിറക്കലും മാത്രമല്ല, അറിഞ്ഞ് ആ പ്രയാസങ്ങൾക്കുള്ള ഉത്തരം നൽകലും മനുഷ്യന്റെ ബാധ്യതയാണ്. അങ്ങനെ ചിന്തിക്കുന്നത് ഒരു സുഖമാണ്. ഇന്ന് രാവിലെ മുതൽ കാണുന്ന പക്ഷികളിലേക്കും പറവകളിലേക്കും ഒക്കെ അങ്ങനെയൊന്ന് നോക്കി നോക്കും. എന്തോ ഒരു സന്തോഷമായിരിക്കും ലഭിക്കുക. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ചെറിയ സംസം. അതിഥിയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി. നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യാൻ ഇന്ത്യൻ സമൂഹം കൂടി എത്തിയതോടെ മെൽബണിലെ അന്തരീക്ഷം അത്യധികം ആവേശഭരിതമായി. ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ച പ്രധാനമന്ത്രിക്ക് യുക്കാലിപ്റ്റസ് മരങ്ങളിൽ നിന്ന് നിർമ്മിച്ച പുരാതന ഓസ്ട്രേലിയൻ ഉപകരണമായ ഡിഡ്ജെറിഡൂവും തബലയും ചേർന്ന സംഗീത വിരുന്നുമൊരുക്കി. പ്രശസ്ത നർത്തകി സഞ്ജിത അബ്രോൾ നയിച്ച കഥക് ഉൾപ്പെടെ പരിപാടികളും ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. നിർമ്മിത ബുദ്ധിയുടെ ഇടപെടൽ രാജ്യത്തെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ വർധന ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. എഐ അധിഷ്ഠിത ഒപ്റ്റിമൈസേഷൻ മാത്രം ഓരോ കർഷകനും പ്രതിവർഷം ഏകദേശം 5,000 രൂപ ലാഭിക്കാൻ സഹായിക്കുമെന്നും ഇത് മൊത്തത്തിൽ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് 70,000 കോടി രൂപയുടെ മൂല്യവർദ്ധനവ് സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ 17-ാമത് കാർഷിക നേതൃത്വ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമപരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. തുരങ്കപാത നിർമ്മാണത്തിന് കേന്ദ്ര ഗവൺമെന്റ് നൽകിയ പാരിസ്ഥിതിക അനുമതിയിലെ കർശന വ്യവസ്ഥകൾ കരാർ കമ്പനി പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: അന്വേഷണം പൂർത്തിയാകുന്നതുവരെ തുരങ്കപാത നിർമ്മാണം ഇരുവശങ്ങളിലും താൽക്കാലികമായി നിർത്തിവയ്ക്കുമെന്നും അന്വേഷണത്തിന് വിദഗ്ധ സമിതി ഉടൻ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വയനാട് കലക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി ഇന്ന് മീനാക്ഷിപ്പുഴയിലും പരിശോധന നടത്തും. കള്ളാടിയിൽ ഉണ്ടായത് ഒറ്റപ്പെട്ട അപകടമാണെന്നും ജില്ലയെ ഒന്നടങ്കം ബാധിച്ചുവെന്ന തരത്തിൽ പ്രചാരണം നടത്തരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടെന്നും അവരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്നലെ നടന്ന തെരച്ചിലിൽ മൃതദേഹങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും അപകടത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
0: പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇന്ന് രാവിലെ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ പ്രദേശം സന്ദർശിക്കും. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെയും പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും ഇരുവരും കാണും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ഇന്നലെ സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി, സഹമന്ത്രി സാവിത്രി ഠാക്കൂർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. 11 രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൌത്യത്തിലൂടെ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പവലിയനും ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന് കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണദേവിയോട് മന്ത്രി ബിന്ദു കൃഷ്ണ അഭ്യർത്ഥിച്ചു. വകുപ്പിന്റെ വിവിധ ആവശ്യങ്ങൾ അടങ്ങുന്ന മെമ്മോറാണ്ടം മന്ത്രി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിക്ക് കൊച്ചിയിൽ കൈമാറി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ബംഗളൂരു വിധാൻസൌധയിൽ കൂടിക്കാഴ്ച നടത്തി. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനും എതിരെ കേരള ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ഡി കെ ശിവകുമാർ അറിയിച്ചു. കേരള കർണാടക അതിർത്തിയിൽ ശക്തമായ പരിശോധന വേണമെന്ന രമേശ് ചെന്നിത്തലയുടെ ആവശ്യം പരിഗണിച്ച് കൂടുതൽ പോലീസിനെ വിന്യസിക്കുമെന്നും ഡി കെ ശിവകുമാർ ഉറപ്പു നൽകി. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആശുപത്രികളിലെ ആശുപത്രി വികസന സമിതികളും ആശുപത്രി വികസന സൊസൈറ്റികളും പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പുതിയ സമിതികളിൽ എസ്സി എസ്ടി വനിതാ പ്രതിനിധികളെ നിർബന്ധമായി ഉൾപ്പെടുത്തും. ഇതു സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. കൊച്ചിയിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമായി ആലുവയിൽ പുതിയ 190 എംഎൽഡി ശേഷിയുള്ള ജലശുദ്ധീകരണശാലയ്ക്ക് ഗവൺമെന്റ് അനുമതി നൽകിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പദ്ധതിക്കായി ജലവിഭവ വകുപ്പ് 523 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതിശക്ത മഴ സാഹചര്യത്തിൽ കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, അങ്കണവാടികൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. സർവകലാശാല പരീക്ഷകൾ, പിഎസ്സി പരീക്ഷകൾ എന്നിവ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നടക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധിയായിരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. കണ്ണൂരിൽ നിന്ന് കെ യു ശശിധരൻ.
2: ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. ധർമ്മടം വില്ലേജിൽ കാറ്റിൽ മരം വീണ് 15 വീടുകൾക്ക് കേടുപറ്റി, ഒരാൾക്ക് പരിക്കേറ്റു. കോടിയേരി മൂഴിക്കര, ഇരിട്ടി വിളമന, കൊട്ടിയൂർ വെങ്ങലോടി, ആലക്കോട് പൂക്കാട്, നടുവിൽ വില്ലേജിലെ മാമ്പളം, പോത്തുകുണ്ട്, കുയിലമ്പാടി, കടമ്പൂർ വില്ലേജിലെ മണ്ടൂൽ എന്നിവിടങ്ങളിലാണ് മരം വീണ് വീടുകൾക്ക് കേടുപറ്റിയത്. വൈദ്യുതി തൂണുകൾക്കും കേടു സംഭവിച്ചിട്ടുണ്ട്. ഉളിക്കൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധി നൽകിയതായി വകുപ്പ് അധികൃതർ അറിയിച്ചു. ഇന്ന് വൈകുന്നേരം 5:30 വരെ 2.7 മുതൽ 3.5 വരെ മീറ്റർ ഉയരത്തിൽ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
0: കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനം, മണ്ണെടുക്കൽ ഖനനം, കിണർ നിർമ്മാണ പ്രവർത്തനങ്ങൾ, മണലെടുക്കൽ എന്നിവ താൽക്കാലികമായി വിലക്കി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉത്തരവിട്ടു. മലപ്പുറം പന്തിരായിരം വനത്തിലെ ശക്തമായ മഴയിൽ കുറുവൻപുഴയിൽ ജലവിതാനം ഉയർന്നു. കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ ഉൾപ്പെടെ ജലവിതാനം വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: പോർമുഖത്ത് 8 കൊമ്പന്മാർ, അതിൽ 6 ടീമുകൾ യൂറോപ്പിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്ന് മൊറോക്കയും തെക്കേ അമേരിക്കയിൽ നിന്ന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, നോർവേ, സ്പെയിൻ, ബെൽജിയം, സ്വിറ്റ്സർലൻഡ് എന്നിവരാണ് അവസാന എട്ടിലെ യൂറോപ്യൻ കരുത്തർ. ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയെ നേരിടും. ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. ലോസ് ആഞ്ചലസ് സ്റ്റേഡിയം വേദിയാവുന്ന രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ രണ്ട് യൂറോപ്യൻ വമ്പന്മാർ ഏറ്റുമുട്ടും. നാളെ രാത്രി 12:30 യൂറോ ജേതാക്കളായ സ്പെയിൻ ബെൽജിയത്തെ എതിരിടുക. ബ്രസീലിനെ തകർത്ത് വരുന്ന നോർവേക്ക് കരുത്തരായ ഇംഗ്ലണ്ടാണ് മൂന്നാം ക്വാർട്ടറിലെ എതിരാളികൾ. 12 ഞായറാഴ്ച രാത്രി 2:30 മയാമി സ്റ്റേഡിയത്തിലാണ് നോർവേ ബ്രസീൽ മുഖാമുഖം. അർജന്റീന സ്വിറ്റ്സർലൻഡ് നാലാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം 12 പുലർച്ചെ 6:30 കാൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ അരങ്ങേറും. 15-16 തീയതികളിൽ സെമി ഫൈനലുകളും 19 ലൂസേഴ്സ് ഫൈനലും നടക്കും. ജൂലൈ 20 ലോക കിരീടത്തിന്റെ അവകാശികളെ നിർണ്ണയിക്കാനുള്ള കലാശ പോരാട്ടം.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 5 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി 10 ബ്രിസ്റ്റണിലെ കൌണ്ടി ഗ്രൌണ്ടിൽ മത്സരം ആരംഭിക്കും. പരമ്പരയിൽ 0-2 എന്ന നിലയിൽ ഇന്ത്യ പിന്നിലാണ്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. 19 ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. റാന്നി പള്ളിയോടം ഒഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് സദ്യയിൽ പങ്കെടുക്കുക. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറായി ഡോക്ടർ LT സരിതകുമാരി ചുമതലയേറ്റു. ജില്ലാ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ KK രാജാറാം വിരമിച്ച ഒഴിവിലാണ് നിയമനം. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമപരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കേട്ടോ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഇത് ഓണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതി. നമ്മൾ ദാ വീണ്ടും നമ്മുടെ വണ്ടിയിൽ, നമ്മുടെ ഓണാട്ടുകാര പാസഞ്ചറില് ഇങ്ങനെ പോകാനായിട്ട് പോവാണ്. കാര്യമൊക്കെ പറഞ്ഞ്, കഥയൊക്കെ പറഞ്ഞ്, പാട്ടൊക്കെ കേട്ട് നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ പറയാം, അമ്മമാരെ, പെങ്ങന്മാരെ, നാട്ടുകാരെ, ചേട്ടന്മാരെ, കൂട്ടുകാരെ, അനിയന്മാരെ, അനിയത്തിമാരെ, കുഞ്ഞുങ്ങളെ, ഓടി വായോ. നമുക്കായിട്ട് ദാ സുന്ദരമായിട്ടുള്ള മറ്റൊരു ദിവസം കൂടി വന്നു കഴിഞ്ഞു. അപ്പോൾ സന്തോഷിക്കാം, ചിരിക്കാം. കുറേ നേരം നമ്മളുണ്ടല്ലോ, നമുക്കിപ്പം ചിരിക്കാനുള്ളൊരു മൂഡൊന്നും തോന്നിയില്ലെങ്കിലും ഞാൻ നിങ്ങളോട് പറയുകയാണേ, കുറച്ച് നേരം നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ വെറുതെ ചിരിക്കുന്ന കണക്ക് പിരുകൊക്കെ ഒന്ന് പൊക്കി നന്നായിട്ടൊന്ന് കുറച്ച് നേരം ചിരിച്ചുകൊണ്ടിരിക്കുക. ഹാപ്പിനെസ് സ്വയം കണ്ടെത്താനായിട്ട് തുടങ്ങി. വട്ടാണെന്നൊന്നും വിചാരിക്കരുത്, ഞാൻ കാര്യമായിട്ട് പറയുകയാണ്. സന്തോഷിക്കാനുള്ള കാരണം ആരും നമുക്ക് കൊണ്ടുതരത്തില്ല. സന്തോഷിക്കുക, സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക, നല്ല വാക്കുകൾ ഉപയോഗിക്കുക, നമ്മുടെ കൂടെ നിൽക്കുന്നവരെ കൂടി ചേർത്ത് നിർത്താനൊക്കെ ആയിട്ട് ശ്രമിക്കുക. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കാൻ എപ്പോഴും ഓർമ്മ വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ റെഡിയാണോ? ചായ കുടിച്ചോ? രാവിലെ എന്താ പരിപാടി? മുറ്റം തൂക്കലാണോ? അടുക്കളയിലാണോ? പാത്രം കഴുകലാണോ? അതോ ഉറക്കമാണോ? അടുക്കളയിൽ അമ്മ പ്ലേ ചെയ്യുമ്പം നമ്മുടെ ബെഡ്റൂമിൽ കിടന്നുകൊണ്ട് ഇത് കേൾക്കുന്ന കുറേ ആളുകളുണ്ട് കേട്ടോ. ആ കൂട്ടത്തിൽ പെടുന്നവരാണോ നിങ്ങൾ? എന്തായാലും ഞാൻ പറയുന്ന കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതായിട്ട് എന്തെങ്കിലും അഭിപ്രായം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും, ഫോണില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല, എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്. അൺലിമിറ്റഡ് കോൾ ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് ചില ആളുകൾ മിണ്ടാതിരിക്കുന്നു? ഇന്ന് മിണ്ടാതിരിക്കുന്നവർ കൂടി ഈ ഒരു യാത്രയിൽ കൂടെ വരണം, അഭിപ്രായങ്ങൾ പറയണം. ഈ വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടാ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാ? നമുക്ക് വേണ്ടിയിട്ടാ? അപ്പോൾ നമുക്ക് നല്ലൊരു ദിവസം ആരംഭിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒന്ന് രണ്ട് പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ഒരു സാറിങ്ങനെ പറയുക, പലരും പല പ്രശ്നങ്ങളായിട്ട്, അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ എൻ്റെ ഭാവി ഇങ്ങനെയാണ്, നല്ലൊരു വീടില്ല, അങ്ങനെയൊക്കെയുള്ള വിഷമം കൊണ്ട് നടക്കുന്ന കുറേ ആളുകളുണ്ട്. ഇവർക്ക് ഇഷ്ടപ്പെട്ടൊരു ദൈവം കാണും. ഓക്കെ, അവിടെ പോയിട്ട് ഇപ്പോൾ വണ്ടി പിടിച്ച് ഗുരുവായൂരാണെങ്കിലും ഏതെങ്കിലും പള്ളികളിലാണെങ്കിലും അവിടെ എല്ലാം പോയിട്ട് സർവ്വകാര്യങ്ങളും ദൈവത്തിനോട് പറയും. സർവ്വകാര്യങ്ങളും, അയ്യോ എനിക്കതില്ലേ, ഇതില്ലേ, കാത്തുകൊള്ളേ, എനിക്ക് തന്നെ ഒരു പിടി കിട്ടുന്നില്ല, ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഈ ദുഃഖമൊക്കെ പറഞ്ഞു. ഓക്കെ, ദൈവത്തിനടുത്ത് എല്ലാം പറഞ്ഞിട്ട് വന്നു. ഇറങ്ങി, തൊട്ടിറങ്ങി പുറത്തോട്ട് വരുന്ന ഒരു സമയത്ത് ഏതെങ്കിലും ഒരാൾ, പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഫോൺ വിളിക്കുന്ന സമയത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? ഓ, ഒന്നും പറയണ്ടാടി, ഇതുവരെ ഒരു മാറ്റം ഒന്നുമില്ല, നമുക്ക് ഇപ്പോൾ പിള്ളേരുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം കൊണ്ട് സഹിക്കാൻ വയ്യ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതായത് ഇത് കേട്ടോണ്ടിരിക്കുന്ന ദൈവം പൊട്ടനാണോന്നാണ്. അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ പോലും നമുക്കൊരു വിശ്വാസമില്ലാതെ, അല്ലെങ്കിൽ ദൈവം വിചാരിക്കും ഇവനൊക്കെ ഞാൻ എന്ത് കൊടുക്കാനാണെന്ന് ചിലപ്പോൾ വിചാരിച്ചു പോകും. അത്രേ ഉള്ളൂ അവിടെ സമർപ്പിക്കുന്ന കാര്യങ്ങൾ. ആ പിന്നീട് നമ്മളൊരു പോസിറ്റീവായിട്ടൊക്കെ ഇത് ഞാൻ പറഞ്ഞു, പിന്നീടും ആ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ പറയാതെ എല്ലാം ഓക്കെ ആയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ വീണ്ടും വീണ്ടും കാട്ടിക്കുമ്പോൾ അത് തന്നെയായിരിക്കും അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങളെല്ലാം സമർപ്പിച്ചതിന് ശേഷം അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുന്ന വഴിക്ക് ആ വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ ചേച്ചിയെ കണ്ടിട്ട് വീണ്ടും അതേ കാര്യങ്ങൾ, ദൈവത്തോട് പറഞ്ഞ അതേ കാര്യങ്ങൾ ആവർത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. എവിടെയെങ്കിലും സമർപ്പിച്ചു കഴിഞ്ഞാൽ അതവിടെ കഴിഞ്ഞു, അടുത്ത മാറ്റങ്ങൾക്കായിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുക. പിന്നീട് ഒരു കാര്യം കൂടി ഞാൻ പറയാനായിട്ട് വിചാരിക്കുന്നുണ്ട്. ഈ ഒരു ദിവസം ഇങ്ങനെ ആരംഭിക്കുമ്പോൾ ഞാൻ ഒരു വലിയൊരു ഏതൊരു ബിസിനസ് കമ്പനിയുടെ ഒരു ഡയറക്ടറാണ്, സിഇഒ ഡയറക്ടറോ ആരോ ആണ്, അദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഏതോ വലിയൊരു പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക്, അദ്ദേഹം ഒരു റീൽസിൽ കണ്ട ഒരു സംഭവമാണേ. അതായത് അദ്ദേഹം ഇങ്ങനെ പറയുന്നേ, നമുക്കൊരു കാറിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് കാർ അങ്ങ് പഞ്ചറായിപ്പോയി, പഞ്ചറാവുന്ന സമയത്ത് നമ്മളെങ്ങനെ എന്താ വിചാരിക്കുക, അയ്യോ കാർ പഞ്ചറായിപ്പോയി, എന്തു ജീവിനി, എന്താ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഭാഗ്യത്തിന് എനിക്കൊരു മൊബൈൽ ഉണ്ടല്ലോ ഒരാളെ വിളിച്ച് പറയാനായിട്ട്, ആ ഒരു സിറ്റുവേഷനെ ഭാഗ്യമായി ചേർത്തിട്ട് ഭാഗ്യത്തിന് എനിക്ക് വിളിച്ചാൽ കിട്ടുന്ന ഒരാളുണ്ടല്ലോ, ഭാഗ്യത്തിന് ഇത്ര ദൂരം നടന്നു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റുമല്ലോ, ഭാഗ്യത്തിന് എനിക്കൊരു കാറുണ്ടല്ലോ, അങ്ങനെ ചിന്തിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ഷട്ടില് നമ്മൾ ചായ കുടിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് കോഫിയോ, അതെങ്കിലും ഷട്ടിൽ വീണ് കഴിഞ്ഞാൽ അയ്യോ ഇനി വരണം, ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഭാഗ്യത്തിന് എനിക്ക് വീട്ടിൽ നിന്നപ്പോഴാണല്ലോ ഇത് സംഭവിച്ചത്, ഭാഗ്യത്തിന് എനിക്ക് വേറെ ഷട്ടുണ്ടല്ലോ, ഇങ്ങനെ ചിന്തിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഒത്തിരി ചേഞ്ചസ് അയാളുടെ ലൈഫിൽ വരുത്തിയെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് മുതൽ ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത് കേൾക്കുന്ന 1000 പേരോ അല്ലെങ്കിൽ കുറേ ആളുകളുണ്ടായിരിക്കും, അതിൽ ഒരാൾക്കെങ്കിലും ഇത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നെങ്കിൽ ആ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ ഒരു എനർജിക്ക് എന്തെങ്കിലും ഒരു വിലയുള്ള ഒരു ഗുണമുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ എന്ത് നെഗറ്റീവ് സംഭവിച്ചാലും അതിനപ്പുറത്തൊരു 3 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ കണ്ടെത്തണം. ഇന്ന് മുതൽ ഭാഗ്യം ചേർത്ത് ഭാഗ്യത്തിന് ഭാഗ്യത്തിന് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിനെ ഒരു നെഗറ്റീവ് സിറ്റുവേഷനെ ഭാഗ്യത്തിന് എന്ന് പറഞ്ഞിട്ട് 3-4 കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുമല്ലോ. ശ്രമിക്കുമോ?
ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. മോടാട്ടുകാരെ പാസഞ്ചർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു, ഞാൻ വണ്ടിയിൽ ചാടിക്കയറി. എപ്പോഴും എന്നോട് പറയാം, എൻ്റെ വീട്ടുകാരെല്ലാം കൂട്ടുകാരെല്ലാം പറയും, ഒരു അടക്കം ഒതുക്കുമല്ലോ, ഒരു ചാട്ടക്കാരിയാണെന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ചാടി തന്നെ കയറാമെന്ന് ചോദിച്ചു. ആ സ്വഭാവത്തിനൊന്നും ഒരു മാറ്റവും വരുത്തുന്നില്ല. നമ്മൾ നമ്മളായിട്ട് അതിലിരിക്കാനായിട്ട് ശ്രമിക്കുക. ചാടി വണ്ടി കയറി. ഈ ഡ്രൈവർ കുറച്ച് സ്പീഡിലൊക്കെ വണ്ടി ഓടിക്കുന്നത്, എന്നാലും ഞാൻ നിങ്ങളെ സുരക്ഷിതമായിട്ട് കൊണ്ടെത്തിക്കും. ഓക്കെ, ഞാനും ശരത്തോട് ഇങ്ങനെ പറയുകയാണ്, നമ്മുടെ ഗ്രാമത്തിൽ, നമ്മുടെ നാട്ടിൽ, ഏത് നാടും ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ആ നാട്ടിൽ ഒരു ഡോക്ടറുണ്ടായിരുന്നു. എന്നാലോചിക്ക്, നിങ്ങൾ പഴയ കാലത്തിലോട്ട് പോയെ. നമുക്കിപ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, കാർഡിയോളജിയുണ്ട്, റേഡിയോളജിയുണ്ട്, അങ്ങനെ ന്യൂറോളജിയുണ്ട്, അങ്ങനെ ഒത്തിരി ഒത്തിരി ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റുകളിലോട്ടാണ്. നമുക്ക് ഏത് അസുഖമാണോ അതായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ തലപ്പത്തിരിക്കുന്ന ആളായിരിക്കും നമ്മൾ പോയി കാണുന്നത്. പക്ഷേ പണ്ട് കുറേ കാലങ്ങൾക്ക് മുൻപ് നമ്മൾ അങ്ങനെയല്ലായിരുന്നു കേട്ടോ. നമുക്ക് ചെറിയൊരു പനി വന്നാലോ, എന്ത് വന്നാലും, അസ്വസ്ഥത, മഴക്കാല രോഗങ്ങൾ എന്ത് വന്നാലും നമ്മുടെ നാട്ടിൽ നമ്മൾ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ അവിടെ പോയാലേ നമ്മുടെ പനി മാറത്തുള്ളൂ, അവിടെ പോയാൽ എനിക്ക് ആശ്വാസമാണ് എന്ന് പറയുന്ന ഒരു പഴയകാല ഡോക്ടറുണ്ടായിരിക്കും. ആ ഒരു ഡോക്ടറെ പറ്റിയിട്ട് നമുക്ക് സംസാരിച്ചാലോ. നമ്മുടെ നാട്ടിലെ ആദ്യത്തെ ക്ലിനിക്ക്, ഈ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടല്ലോ ഈ ഹോമിയോ മരുന്നുകളുണ്ടല്ലോ, വെള്ള കുഞ്ഞു കുഞ്ഞു മരുന്നുകൾ, ഇത് കഴിക്കാൻ ഏത് കുട്ടികൾക്കാണ് ഇഷ്ടമല്ല, വെറുതെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെയുള്ള കുറേ ഓർമ്മകളൊക്കെ നിൽക്കില്ലേ. അപ്പോൾ നിങ്ങൾ കുഞ്ഞുനാളിൽ ആശ്രയിച്ചിരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ആദ്യകാലത്തെ എന്ത് വന്നാലും ഏത് വന്നാലും ആ ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ, പിന്നെ അവിടുത്തെ സിസ്റ്റേഴ്സിനും കമ്പൗണ്ടറിനും ഒക്കെ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. ഇത്രയും ആശുപത്രികളൊന്നും ഇത്ര വലിയ ബിസിനസ് സ്ഥലത്തിലൊന്നും വളരുന്നതിനൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുൻപ് ഒരു നാടിൻ്റെ ആരോഗ്യം പരിപാലിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ക്ലിനിക്കുകൾ നാട്ടിലുണ്ടായിരുന്നു, ഇന്നും പ്രവർത്തിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഓർമ്മകളൊക്കെ നമുക്കൊന്ന് ഷെയർ ചെയ്താലോ. റെഡിയാണോ? ഒന്ന് ചിരിക്കുന്നേ. ചായക്കടയിലെ ചേട്ടന്മാർ ചായ ഒഴിക്കുന്ന തിരക്കിലാണെങ്കിലും, പാചകം ചെയ്യുന്ന തിരക്കിലാണെങ്കിലും, ഫുഡ് വായിലോട്ട് വെക്കുന്നത്, കസ്റ്റമേഴ്സ് വന്ന് ഇഷ്ടപ്പെട്ട രാവിലെ തന്നെ പൊറോട്ട ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകൾ കഴിക്കുന്ന സമയത്താണെങ്കിലും ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് നോക്ക്, ചിരിക്കും. നിങ്ങളോടൊക്കെ തന്നെയാണ് ഈ പറയുന്നത്. അപ്പോൾ വിളിക്കാം നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ടാണ് വിളിക്കേണ്ടത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നത്, ഭാഗ്യത്തിന് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ഏത് നെഗറ്റീവ് അവസ്ഥയിൽ നിന്നും മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ കേറിപ്പാടാ മക്കളെ, സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല നല്ല പാട്ടൊക്കെ കേട്ട് എല്ലാവരുടെ കാര്യം പറഞ്ഞ് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. പ്രിയപ്പെട്ട യാത്രക്കാരെ കൂടെ കൂടിക്കോ, നമുക്ക് കഥയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവാം. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആദ്യത്തെ, അല്ലെങ്കിൽ നമ്മൾ ആശ്രയിച്ചിരുന്ന ആ ഒരു കുഞ്ഞു ക്ലിനിക്കിലെയും അവിടുത്തെ പ്രഗത്ഭനായിട്ടുള്ള, നമുക്ക് ഒരു ഡോക്ടറെ കാണുമ്പോൾ തന്നെ ഓക്കെ പകുതി പനി മാറി, പകുതി അസുഖം മാറി എന്ന് വിശ്വസിക്കുന്ന ഒരു കാലമുണ്ടല്ലോ. ഡോക്ടറെ അടുത്തൊന്ന് പോയാൽ മതി, ഭയങ്കര കുഴഞ്ഞ് പനിയായിട്ട് പോയാലും അവിടെ ചെന്നിട്ട് കണ്ടിട്ട് തിരിച്ചിറങ്ങുമ്പോഴും അപ്പോഴത്തേക്കും ഈ അസുഖമൊക്കെ മാറും. അങ്ങനെ വിശ്വാസമുള്ള ഒരു ഡോക്ടർ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കാലഘട്ടം, നമ്മുടെ ഒരു ഓർമ്മകൾ. നമ്മുടെ നാട്ടിലെ കുഞ്ഞു കുഞ്ഞു ക്ലിനിക്, വലിയ വലിയ ഹോസ്പിറ്റലുകളല്ല ഞാൻ പറയുന്നത്, നാട്ടിൻപുറത്തുള്ള ഒരു പഴയ സീനിയർ ആയിട്ടുള്ള ഡോക്ടർ, ഏത് അസുഖത്തിനും എന്ത് വന്നാലും അദ്ദേഹത്തെ ആയിരിക്കും കാണുക. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിളിക്കാം, സംസാരിക്കാം. നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ. തത്സമയ പരിപാടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി അതേ സമയത്ത് തന്നെ വിളിക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ലോകത്ത് എവിടെയാണെങ്കിലും എൻ്റെ റേഡിയോ 91.2 കേൾക്കാം. ജസ്റ്റ് ഗൂഗിളിൽ എൻ്റെ റേഡിയോ 91.2 എന്ന് സെർച്ച് ചെയ്യൂ, വരുന്ന പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ലോകത്ത് എവിടെയാണെങ്കിലും ഇഷ്ടം പോലെ പാട്ടുകളും വിശേഷങ്ങളും കഥകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ RJS നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ കേൾക്കാം നിങ്ങളുടെ ആ ഒരു നമ്മുടെ ടോപ്പിക്ക്, നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ആകാശവാണി വാർത്തകൾക്ക് ശേഷം എന്തായാലും നമുക്ക് ചർച്ച തുടരാം. അതിന് മുൻപായിട്ട് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ നാട്ടിൻപുറത്തെ നമ്മുടെ വിശ്വസ്തനായിട്ടുള്ള ഒരു ഡോക്ടർ, ആ ഡോക്ടറിൻ്റെ കുഞ്ഞു ഓർമ്മകൾ. ചിലരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവർ കാണും, ചിലവർ ഇല്ല, അങ്ങനെയുള്ള ആളുകളൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഓർമ്മകൾ ഷെയർ ചെയ്യാം. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേഡിയോ 91.2 എൻ്റെ റേഡിയോ.

0: പ്രധാന വാർത്തകൾ. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശാസ്ത്രീയ പരിശോധനയ്ക്കും നിയമപരമായ നടപടികൾക്കും തീരുമാനം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ശക്തമായി അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ മഞ്ഞ് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് ഇന്ന് രാത്രി മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് പുതിയ ഊർജ്ജം പകർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും തമ്മിലുള്ള വാർഷിക ഉച്ചകോടി ഇന്ന് മെൽബണിൽ നടക്കും. വിശദാംശങ്ങളിലേക്ക്.
1: വ്യാപാരം, പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, വിദ്യാഭ്യാസം, ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവ ശക്തമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാകും ചർച്ച. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെ പര്യടനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വൈകുന്നേരം മെൽബണിലെത്തിയത്. ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ വ്യവസായ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി മെൽബണിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. കഴിഞ്ഞ ഒരു

0: ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ചടങ്ങിൽ ഒഡീഷ ഡീപ് സീ ഫിഷിംഗ് മിഷൻ രേഖയും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. തുടർന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. 23-ാമത് ഇന്ത്യ മ്യാൻമാർ ദേശീയ ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. രണ്ട് ദിവസം നീണ്ടുനിന്ന ചർച്ചകളിൽ ഉഭയകക്ഷി സുരക്ഷാ സഹകരണം, നിലവിലെ ചർച്ചാ സംവിധാനങ്ങളുടെ പുരോഗതി എന്നിവ വിലയിരുത്തി. ഭീകരവാദം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന്, ആയുധങ്ങൾ എന്നിവയുടെ കടത്ത്, മനുഷ്യക്കടത്ത്, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവ തടയുന്നതിൽ സംയുക്തമായി സഹകരിക്കാൻ ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ബുധനാഴ്ച മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവിയെ സന്ദർശിച്ച് സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അഭ്യർത്ഥിച്ചു. വകുപ്പിന്റെ വിവിധ ആവശ്യങ്ങൾ അടങ്ങുന്ന മെമ്മോറാണ്ടം ശ്രീമതി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിക്ക് കൊച്ചിയിൽ കൈമാറി. വനിതാ ശിശുവികസന വകുപ്പിന് ലഭിക്കേണ്ട കുടിശ്ശികയുള്ള കേന്ദ്ര ഫണ്ടുകൾ ലഭ്യമാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ മാസം 17-18 തീയതികളിൽ നടത്താനിരിക്കുന്ന CSIR UGC നെറ്റ് പരീക്ഷയുടെ അഡ്വാൻസ് സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് പുറത്തുവിട്ടു. പരീക്ഷാ കേന്ദ്രം ഏത് നഗരത്തിലാണെന്ന് അറിയാൻ CSIRnet.nta.nic.in എന്ന വെബ്സൈറ്റിൽ നിന്നും പരീക്ഷാർത്ഥികൾക്ക് സ്ലിപ്പുകൾ ഡൌൺലോഡ് ചെയ്യാം. പിനാക്ക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് DRDO വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണ വിക്ഷേപണം. ആർമമെന്റ് റിസർച്ച് ആന്റ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി എന്നിവയുടെ സഹകരണത്തോടെയാണ് പിനാക്ക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് വികസിപ്പിച്ചിരിക്കുന്നത്. പരീക്ഷണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ എന്ന പദവി നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ ഈ വർഷം 7% സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി IMF പുറത്തുവിട്ട ഏറ്റവും പുതിയ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് അപ്ഡേറ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ചൈന ഈ വർഷം 4.6% അമേരിക്ക 2.3% നിരക്കിൽ വളർച്ച കൈവരിക്കും. ഐക്യരാഷ്ട്രസഭ, ബ്രിക്സ്, യൂറോപ്യൻ യൂണിയൻ, ഷാങ്ഹായ് സഹകരണ സംഘടന തുടങ്ങിയ വേദികളിൽ ഭീകരവിരുദ്ധ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യയും റഷ്യയും. ന്യൂഡൽഹിയിൽ ചേർന്ന ഇന്ത്യ റഷ്യ സംയുക്ത ഭീകരവിരുദ്ധ പ്രവർത്തന സമിതിയുടെ 14-ാമത് യോഗത്തിലാണ് ഇരുരാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള ഭീകരതയെയും ഇരുരാജ്യങ്ങളും ശക്തമായി അപലപിച്ചു.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് പുഴയിലേക്ക് കൂടി തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും കള്ളാടി ദുരന്തത്തിന്റെ അവലോകന യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകൾക്കായുള്ള റിസർവേഷൻ ഇന്ന് രാവിലെ 8 ആരംഭിക്കും. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട്, പാലക്കാട് വഴി ചെന്നൈയിലേക്ക് തിങ്കളാഴ്ചകളിലും തിരിച്ച് ബുധനാഴ്ചകളിലുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ July 13 മുതൽ September 1 വരെയാണ്. ചെന്നൈയിൽ നിന്ന് പാലക്കാട്, എറണാകുളം, കോട്ടയം വഴി കൊല്ലത്തേക്ക് ബുധനാഴ്ചകളിലും തിരിച്ച് വെള്ളിയാഴ്ചകളിലുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ August 12 മുതൽ September 3 വരെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ചെങ്കോട്ടം വഴി താമ്പരത്തിന് ബുധനാഴ്ചകളിലും തിരിച്ച് വെള്ളിയാഴ്ചകളിലുമുള്ള ട്രെയിൻ August 12 മുതൽ September 3 വരെയാവും.
0: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ശ്രീ ശിവകുമാർ പറഞ്ഞു. അതേസമയം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡി ജി പിമാരുടെ യോഗം നാളെ ചേരും.

0: തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന എട്ടിലേക്ക്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. അടുത്ത ദിവസങ്ങളിൽ സ്പെയിൻ ബെൽജിയത്തെയും ഇംഗ്ലണ്ട് നോർവേയെയും നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലാന്റിനെയും നേരിടും. ഈ മാസം 15-16 തീയതികളിലാണ് സെമിഫൈനൽ. 20 ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന കലാശ പോരാട്ടം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലായി. യുഎസ് വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്.
1: താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാനെതിരെ യുഎസ് സൈന്യം വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. ബുഷഹർ, ചബഹർ, ബന്ദ്രബാസ്, സിരിക്, ജാസ്ക്, അബു മുസ ദ്വീപ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന തീരദേശ നഗരങ്ങളിലാണ് യുഎസ് പോർവിമാനങ്ങൾ ബോംബിട്ടത്. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് ഈ സൈനിക നടപടിയെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഇറാന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇത് പൂർണ്ണമായ യുദ്ധത്തിലേക്ക് വഴിമാറില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിന്റെ ആദ്യ ദിവസം കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ഇന്ന് ജന്മനാടായ മഷാദിൽ സംസ്കരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കുന്നത്. പരമ്പരയിൽ ഒറ്റ ജയം പോലുമില്ലാത്ത ഇന്ത്യയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. ബാറ്റിംഗ് നിരയുടെ തുടർച്ചയായ പരാജയം ഇന്ത്യയ്ക്ക് തിരിച്ചടിയാകുന്ന സാഹചര്യത്തിൽ സഞ്ജു സാംസൺ ഇന്നത്തെ പ്ലേയിംഗ് ഇലവനിലേക്ക് മടങ്ങിയെത്തുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. വിംബിൾഡൺ ജൂനിയർ ടെന്നീസിൽ ചരിത്ര നേട്ടവുമായി ഇന്ത്യയുടെ അർണവ് പാപ്പർക്കർ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പ്രീ ക്വാർട്ടറിൽ ജപ്പാന്റെ റിയോ തബാത്തയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് 18-കാരനായ അർണവ് അവസാന എട്ടിൽ ഇടം പിടിച്ചത്. 36 വർഷത്തിന് ശേഷമാണ് ആൺകുട്ടികളുടെ സിംഗിൾസിൽ ഒരു ഇന്ത്യൻ താരം ഈ നേട്ടം സ്വന്തമാക്കുന്നത്. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശാസ്ത്രീയ പരിശോധനയ്ക്കും നിയമപരമായ നടപടികൾക്കും തീരുമാനം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ശക്തമായി അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ നിന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് ഇന്ന് രാത്രി മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
2: നാട്ടുനന്മയുടെയും വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഈ മഴക്കാലത്ത് തുണി അലക്കുമ്പോഴൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
4: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്താ സൊല്യൂഷൻ?
4: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, മാരിപ്പള്ളി, ആറ്റിങ്ങൽ.
5: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോഡ്യൂൺ 91.2 ലോണാട്ടുകര പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് പാട്ടുകളുമായിട്ട് നമ്മുടെ ശരത്തും കൂടെയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നല്ല കുറേ വാർത്തകളൊക്കെ കേട്ടു, അതിനുശേഷം നമ്മുടെ യാത്ര തുടരുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചർച്ചയിലേക്ക്. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നമ്മുടെ വിഷയം ഇതാണ്. നമ്മുടെ നാട്ടിൻ പുറത്തെ ആദ്യത്തെ ഡോക്ടർ, നമ്മൾ എപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരുന്ന ആ ഒരു ക്ലിനിക്ക്, അവിടുത്തെ ഡോക്ടർ, അവിടെ പോയി കഴിഞ്ഞാലുള്ള ആ കുഞ്ഞുകുഞ്ഞു അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലൂടെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. എല്ലാ നാട്ടിൻ പുറത്തും ഒരു പ്രഗത്ഭനായിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടുകഴിഞ്ഞാൽ അല്ലെ, അന്നത്തെ കാലത്തൊക്കെ അങ്ങനെ പഠിച്ച് മിടുക്കനായിട്ട് വന്നൊരു ക്ലിനിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ഡോക്ടറിനെ ശരിക്കും ഡോക്ടർ ദൈവമാണ് എന്ന് പറയുന്ന ഒരു രീതിയിലായിരുന്നു ശരിക്കും ഡോക്ടറേക്ക് പോയി കാണുന്ന ആ ഒരു സമയത്തുണ്ടാവുക. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ അത്രത്തോളം ഒരു ദൈവതുല്യനായിട്ടുള്ള നാട്ടിൻ പുറത്തെ ആ ഒരു ഡോക്ടറെ പറ്റി സംസാരിക്കാം. നമ്മുടെ ആദ്യത്തെ വ്യക്തിയാണ്, ആരാണെന്ന് നോക്കാം. ദേവീന്ദ്ര, ഹലോ, കേൾക്കാമോ? ദയവായിട്ട് വിളിക്കുന്ന യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടരുത്, റേഞ്ച് ഉണ്ടോ എന്ന് പരിശോധിക്കുക. പിന്നെ റേഡിയോ അടുത്ത് പോയി സംസാരിക്കരുത്. ഇത്രയും കാര്യങ്ങൾ എപ്പോഴും ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഒരു കോളിലൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്. ഹലോ, റേഡിയോ അവിടെ ഓൺ ആക്കിയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് എന്റെ സൗണ്ട് തന്നെ ഇങ്ങോട്ട് കേൾക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും വിളിക്കുന്ന എല്ലാ ശ്രോതാക്കളും റേഡിയോ 91.2 വിളിക്കുന്ന സമയത്ത് ദയവായിട്ട് റേഡിയോയിൽ ശ്രദ്ധിച്ചുകൊണ്ട് സംസാരിക്കരുത്, ഒന്നും ക്ലിയർ ആവത്തില്ല. നമുക്ക് അടുത്ത ഒരു പാസഞ്ചറോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
6: ഗുഡ്
5: മോർണിംഗ്. ബിന്ദു അല്ലേ? ഓക്കെ, പറഞ്ഞോളൂ.
6: റാണ
5: അതെവിടെയാ?
6: അലങ്കടവിലായിരുന്നു ക്ലിനിക്ക്. പുള്ളി പണ്ടേ ഉള്ള അലങ്കടവിൽ കൊച്ചുനാളിൽ നമ്മൾ എന്ത് ദിവസവും വന്നാലും അലങ്കട ആ ഡോക്ടർ ഇപ്പൊ മൂന്നാമൂട്ടിന്റെ ആ കേക്ക് ഇഷ്ടമാണ്ട വീട് വെച്ച് താമസിക്കുന്ന തോന്നി. നമ്മളിപ്പോ ഇനി വന്നതുകൊണ്ട് എനിക്ക് അത്ര പക്ഷെ എന്റെ അസുഖമായ കൊച്ചുനാളില് എല്ലാരും നമ്മുടെ ആ ഭാഗത്തുള്ള എല്ലാരും പോകുന്ന ഒരു ക്ലിനിക്കായിരുന്നു. ആ ഡോക്ടർ ഒരു നഴ്സും കാണും അവിടെ. പുള്ളി കണ്ടാ മതി, പുള്ളി ഇഞ്ചക്ഷൻ ഒരു എന്തായാലും ചെല്ലുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ ഒക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരത്തെ സാധി പറഞ്ഞപോലെ പുള്ളി എടുത്ത് തന്നെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്കെല്ലാം ഓക്കെ ആയി. ഓക്കെ ആയി ഇങ്ങോട്ട് വരുമ്പോ അച്ഛൻ പിന്നെ പത്തിരി എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചു. അതിനു വേണ്ടിട്ട് നമ്മള് കൂടുതലും പോകുന്നത് ആ കടയിൽ ഇരുത്തിയിട്ട് അതൊക്കെ വാങ്ങിച്ചു തന്ന് ആ പുള്ളി എടുത്ത് അന്ന് പീഡിയാട്രിഷ്യൻ അങ്ങനെ ഇങ്ങനെ ഒന്നും ഡോക്ടർ ഒന്നും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ എന്തെങ്കിലും അസുഖം വന്നാലും പെട്ടെന്ന് റാണ എടുത്തു പോ എന്ന് പറഞ്ഞിട്ട് എല്ലാരെയും മിക്കവാറും ആൾക്കാരെല്ലാരും പോകുന്നത് എന്റെ ഒരു കുഞ്ഞുനാളത്തെ ഓർമ്മയില് ആ ഭാഗത്ത ആ റാണാന്ന് പറഞ്ഞ ആ പുള്ളിയെ
5: എടുത്തും ഓക്കെ
6: എല്ലാരും ഓക്കെയാ. എന്നുവെച്ചാൽ അബാലവൃദ്ധം ജനങ്ങൾ അവിടെ ഇരിക്കും നമ്മളെ വീട്ടുണ്ട്. ഒരു കട്ടണിട്ടിട്ട് അതിന്റെ അപ്പുറത്തോട്ട് ഒറ്റ ഒരു മുറി അങ്ങനെ ആയിരിക്കും എന്റെ ഓർമ്മ അങ്ങനെ. എന്നിട്ട് ഒരു കട്ടണിട്ടിട്ട് നഴ്സ് അപ്പുറത്ത് ഡോക്ടർ അപ്പുറത്ത് വേറെ അവിടെ വേറെ ആരും ഇല്ല. ഇതില്ല ഡോക്ടർ ചെന്ന് കാണുക, പെട്ടെന്ന് തന്നെ ഇഞ്ചക്ഷൻ എടുക്കുക ഡോക്ടർ എന്നിട്ട് പിന്നെ അതിന് ആ മരുന്ന് കഴിക്കുമ്പോ നമുക്ക് ഓക്കെയാ കേട്ടോ. നമ്മൾ ഈ 5 ദിവസം അഡ്മിറ്റഡ് അങ്ങനൊന്നും ഇല്ല, കൊച്ചുനാളിൽ അങ്ങനൊന്നും ഇല്ല. പിന്നെ
5: താങ്ക് യു താങ്ക് യു. ഓക്കെ, വിളിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. ബിന്ദുശേഷിയായിരുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആലോചിക്കും, പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഹോസ്പിറ്റലുകളോ ഇത്രയും ടെസ്റ്റുകളോ കാര്യങ്ങളോ ലാബോ സ്കാനിങ് സെന്ററോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ചെറിയൊരു അസുഖം വരുന്ന സമയത്ത് ആളുകൾക്ക് അല്ലെങ്കിൽ ഓടി ചെല്ലാൻ പാകത്തിന് ഒരു ഡോക്ടർ ഉണ്ടാവും. ഡോക്ടർ ദൈവം തന്നെയായിരുന്നു. നമുക്ക് അടുത്തൊരു പാസഞ്ചറോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. എന്തോ സിന്ധു ചേച്ചി വണ്ടിയിലോട്ട് ചാടി കയറിക്കോളൂ. ഇല്ല വിടില്ല വിടില്ല. ആയോ ഇവിടെ ഏത് സീറ്റിലായിരുന്നു? എന്റെ ബാക്കിലത്തെ സൈഡിലാണോ അതോ ലെഫ്റ്റ് സൈഡിലാണോ? മുഖാമുഖം കണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. അപ്പോ ഈ ഒരു ഡോക്ടർ, ഒരു ഒരു ഡോക്ടർ എന്ന് പറയുന്നത് മനസ്സിലായി?
7: അത് നമ്മള് ഡോക്ടർ എന്നും പറയാനൊക്കെ ഒത്തില്ല, ദൈവമൊന്നും എന്തുവാന്ന് അറിയത്തില്ല. അത് എന്റെ കൊച്ചിലെയാ. എന്റെ അമ്മ ഞങ്ങളെയൊക്കെ എടുത്തോണ്ട് പോകുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കൊരു ചൂട് കൂടിയാ മതി, അമ്മ പെട്ടെന്ന് ഒരു തൈലി കൊടുത്ത് ഒരു തോർത്ത് കൊടുത്ത് ഓടി അങ്ങോട്ടാ കൊണ്ടുവന്നു. ചൂട് കൂടിയാലും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോയി അമ്മ മടിയിൽ ഒരു തുള്ളിമരുന്നുണ്ട്, നമ്മുടെ നാക്ക് നീറ്റി കൊടുത്താൽ മതി. നമ്മുടെ നാക്കയിലോട്ട് ഒഴിച്ച് തന്നാലുണ്ടല്ലോ, ആ എന്ത് അസുഖം ഉണ്ടായാലും പമ്പ കിടക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു ഒരു അന്നാണെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ടേക്കുവ സൂചിയൊക്കെ അതിനകത്തോട്ട് വെള്ളത്തിലോട്ട് ഇട്ട് ആ സൂചി കത്രിയ കൊണ്ട് എടുത്താ നമ്മളെ കുത്തുന്നേ. ഇപ്പൊ അല്ലേ അന്നേരം അന്നേരം നമ്മള് മാറ്റി മാറ്റി സൂചി എടുക്കുന്നേ. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ എന്റെ അമ്മ കൊണ്ടുപോയി ഞങ്ങളെ തിരിച്ച്. ഒരു നമുക്കൊരു ചിക്കം വന്നാ എന്റെ അമ്മ ചെന്ന് പറഞ്ഞാ മതി, അതന്നരേ പറയാ അത് ചിക്കനാന്ന് പറയും. അതുപോലെ തന്നെ നമ്മളൊരു ശർദിൽ വന്നാൽ പെട്ടെന്ന് നമ്മളെ വാരി എടുത്തോണ്ട് പോയി. എന്തു പറയാന, എന്നെ പണ്ട് പട്ടി കടിച്ചായിരുന്നു. എന്റെ അപ്പച്ചി മീൻ വെട്ടിക്കൊണ്ട് നിൽക്കുന്ന ഞാൻ കുഞ്ഞാ, അപ്പൊ മീന്റെ ഒരു മീനാ പട്ടിയുടെ അത് തിന്നുന്ന എത്തോട്ട് പോയപ്പോ ഞാൻ കഴിച്ചിട്ടെടുത്ത പക്ഷെ പട്ടി എന്റെ കൈ കടിച്ചു. ആ എന്നെ ആ കടിച്ചപ്പോ അതിന് മരുന്ന് തന്ന് ചികിത്സിച്ച് എന്നെ വേറെ എങ്ങും കൊണ്ടുപോയില്ല. അങ്ങനെയുള്ള ഒരു ഒരു അത് ഡോക്ടറാണ് എന്തോന്ന് അറിയത്തില്ല. അന്നൊക്കെ വിളിക്കുന്ന വൈദ്യരെന്ന അദ്ദേഹത്തെ വിളിക്കുന്നത്. പക്ഷെ ഇന്നിപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമം, പുള്ളിക്കാരൻ മരിച്ചുപോയി.
5: ഒരു നാട്ടിൽ എപ്പോഴും ഇതിൽ ഓർമ്മയാണ്, ഞങ്ങളുടെ ഡോക്ടർ, ഞങ്ങളുടെ വൈദ്യൻ അവിടെ ഉണ്ടായിരുന്നു. അതെ
7: അതെ അതെ അതെ, വൈദ്യൻ ഉണ്ടായിരുന്നു. എന്തോ ഒരു
5: കണ്ടോ, നമുക്കിപ്പോ ഈ ഒരു ദിവസം ഓർക്കാൻ പറ്റുമല്ലോ. നമ്മുടെ നാട്ടിൻപുറവും നമ്മുടെ അമ്മയുടെ സ്നേഹം അച്ഛന്റെ സ്നേഹം ഓടി പോകുന്ന ഒരു കുഞ്ഞു പനികളും കാര്യങ്ങളും ഒക്കെ ഓർക്കാൻ പറ്റി. ഓക്കെ ചേച്ചി, വിളിച്ചത് ഒരുപാട് സന്തോഷം. ഓക്കെ, കണ്ടോ ഓരോ നാട്ടിലും പറയാനുണ്ട് ഒരു ഡോക്ടറിന്റെ കഥ അല്ലെ. എല്ലാവരുടെയും മഴക്കാലം ഒക്കെ ആവുന്ന സമയത്ത് ചുമാത് ഇതൊക്കെ ആയിട്ട് ഓടിപ്പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വളരെ ചെറുപ്പത്തിൽ നമ്മൾ ചിലപ്പോൾ ഒരിക്കലും പനി വരാത്ത, അല്ലെങ്കിൽ പനി വന്നു കഴിഞ്ഞാൽ ആ പനി മുളയും കൊണ്ടേ പോകുമെന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ രാത്രിയിലാണെങ്കിൽ രണ്ട് പിന്നെ വിളിച്ചാൽ ഏത് സമയത്തും വിളിച്ചാൽ ഓടി വരുന്നൊരു ഓട്ടോ ചേട്ടനും നമ്മുടെ വീടിനടുത്താണ്. എനിക്ക് എപ്പോഴെങ്കിലും ഓട്ടോ ചേട്ടന്മാരെ പറ്റിയിട്ട് ഒരു പ്രോഗ്രാം എടുക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. ഞാനത് എടുക്കും, വരുന്ന ആഴ്ചയിൽ നമുക്കത് എടുക്കാം. കാരണം സാധാരണക്കാരൻ്റെ വാഹനമാണല്ലേ ഇത്, ഏത് എല്ലാ നാട്ടിലും അങ്ങനെയല്ലേ. രാത്രിയിൽ വിളിച്ചാലാണെങ്കിൽ എന്തിനും ഏതിനും ആശ്രയിക്കുന്ന വിശ്വസ്തനായിട്ടുള്ളൊരു ഓട്ടോ ഡ്രൈവർ എല്ലാവരുടെ നാട്ടിലുണ്ട്. നമുക്കൊരു ഒരു ദിവസം ആ ടോപ്പിക് എടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ആശുപത്രിയും ഓട്ടോയോട് ഭയങ്കര കണക്റ്റാണേ. ഈ ഒരു സമയത്ത് നമ്മൾ ഓടിപ്പോകുന്ന ചില ഓർമ്മകളും അവിടുന്ന് തരുന്ന തുള്ളിമരുന്നും, അതുപോലെ ഹോമിയോയിൽ കാണിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് കിട്ടുന്ന കുഞ്ഞു പഞ്ചാര മിഠായി പോലൊരു മരുന്നുണ്ടല്ലോ അത് കഴിക്കുമ്പോൾ. കുട്ടികൾക്കാണെങ്കിൽ അതാണെങ്കിൽ ഓക്കെ സെറ്റ്, ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ ആ അന്നത്തെ പേടി ഇന്നും എനിക്ക് മാറിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോഴും സിറിഞ്ച് കണ്ടു കഴിഞ്ഞാൽ തലറക്കം, ശരീരം കുഴഞ്ഞു വരൽ, ഈ ഒരു അസ്വസ്ഥത, ഈ ബ്ലഡ് കണ്ടാൽ പേടിക്കുക, ഈ ഒരു ഭയങ്കരമായി അതായത് ധൈര്യശാലിയായിട്ടൊക്കെ തോന്നും. പക്ഷെ ഇപ്പോഴും ചില ആളുകളുണ്ട് കേട്ടോ, പോത്തുപോലെ വളർന്നിട്ടും ഇഞ്ചക്ഷൻ കണ്ടു കഴിഞ്ഞാൽ തീർന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പം നിങ്ങളുടെ അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ പറയാം. നിങ്ങളുടെ നാട്ടിൻപുറത്തെ ആ ഒരു ഡോക്ടർ അവിടെ എന്ത് മാജിക്കാണ് അവിടെ സംഭവിക്കുന്നതെന്നൊന്നും അറിയത്തില്ല, പക്ഷെ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും പനി പമ്പ അടക്കും. ഇതൊരു ഓർമ്മകളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 ഇൻ ദി റേഡിയോ.

0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ലോണാട്ടുകാർ പാസഞ്ചർ ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. ഹലോ ഹലോ
1: ഹലോ
0: ആ ഹലോ പറയുള്ളൂ. എന്തോ
1: ഓർമ്മയിലുള്ള ഡോക്ടർമാരെ പറയ, പക്ഷെ ആര് ജീവിച്ചിരിപ്പില്ല. എന്റെ കൊച്ചുനാളത്തെ എന്റെ ഓർമ്മയിലെ മായാസ്വാമി, നമ്മുടെ കരുനാഗപ്പള്ളി ടൗൺ ക്ലബ് ഇല്ലമാണ്,
0: അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നോ?
1: മായാസ്വാമി പ്രൈവറ്റാ. അന്ന് ഏതൊരു അസുഖത്തിനും ആ ഡോക്ടർ എടുത്ത് പോയാൽ മതി. അദ്ദേഹത്തിന്റെ മരുന്ന് മേടിച്ച് കഴിച്ചു കഴിയുമ്പം നമ്മുടെ അസുഖം തനിയെ അങ്ങ് മാറും. എന്റെ ആങ്ങള, എന്റെ അമ്മ പ്രസവിച്ചു പറഞ്ഞപ്പോ എന്റെ അരിഷ്ടം ചുമന്ന കുപ്പിയിലാണ് അന്ന് കിട്ടുന്നത്. അവൻ പിന്നെ അരിഷ്ടമാണെന്ന് പറഞ്ഞ് അമ്മ കുളിക്കാൻ പോയ നേരത്തിന് മണ്ണെണ്ണ എടുത്തു. എന്റെ പൊന്നുമോളെ അവനങ്ങ് അങ്ങ് തല ചായച്ചു പോയെന്ന് വിചാരിച്ചതാ. ഭയങ്കര കരച്ചിലും വേളായിരുന്നു. മായാസ്വാമിയുടെ അടുത്ത് കൊണ്ടുവന്ന് അദ്ദേഹമാണ് മരുന്ന് കൊടുത്തു, സുഖപ്പെട്ടത്. പിന്നെ നമ്മുടെ കരുനാഗപ്പള്ളി തങ്കേറ്റി വൈദ്യൻ, ഇപ്പം അദ്ദേഹം ഇല്ല, അദ്ദേഹത്തിന്റെ മോനെ ഉള്ളു.
0: എവിടെ എവിടെ ഇത്?
1: നമ്മുടെ തങ്കേറ്റ്, നമ്മുടെ പരമേശ്വരൻപിള്ള ഡോക്ടർ ഇപ്പൊ ഇരിക്കുന്നില്ല, ഇപ്പോഴും ഉണ്ട് ആ മോന് ചികിത്സ. അദ്ദേഹം
0: പണ്ട് ഞാൻ ചോദിക്കട്ടെ, എന്ത് അസുഖത്തിന് ഈ വൈദ്യന്റെ അടുത്ത് അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം മാറുമെന്നായിരുന്നു അല്ലേ?
1: മാറും, മാറും മോളെ, മാറും. പിന്നെ ആള് ഞങ്ങൾക്ക് അങ്ങനെ ആയിരുന്നു തോന്നുന്നത്. പിന്നെ ഹോമിയോ ഡോക്ടറില്ല പറയാൻ, ഈശോ ഡോക്ടർ എന്ന് പറഞ്ഞ് നമ്മുടെ കന്നേറ്റി പാല ഇറങ്ങി ഇപ്പുറത്ത്.
0: അല്ല, ഞാൻ ചോദിക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കുട്ടിക്കാലത്ത് എല്ലാത്തിനും ആശ്രയിച്ചിരുന്ന ഒരേ ഒരു സ്ഥലം,
1: ഒരേ ഒരു സ്ഥലം അന്ന് ഈ തങ്കേറ്റി വൈദ്യനും ഈ മായാസ്വാമിയായിരുന്നു.
0: അന്നത്തെ കാലത്തുണ്ടായിരുന്നത്,
1: അന്നത്തെ കാലത്തുണ്ടായിരുന്ന പഴയ ഒരാളാ. അപ്പം ഓരോ ചികിത്സക്കും മോളെ മാറി മാറി ചികിത്സിക്കുന്നതും ഉണ്ട്. ആയുർവേദം വേണ്ടുന്നവർക്ക് നമ്മുടെ കരുനാഗപ്പള്ളി കന്നേറ്റി രാവംപുള്ള വൈദ്യശാല ഇല്ലേ, അവിടത്തെ അദ്ദേഹം മരിച്ചു പോയി. ഇപ്പൊ മോനാ അദ്ദേഹം ആ മരുന്ന് ആയുർവേദം ഇങ്ങനെ എടുത്ത് എല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഒരു ദൈവത്തിനെയൊക്കെ തൊഴുത മരുന്ന് തരുന്ന കാണുമ്പോഴാ, ആയുർവേദം അടുത്തു കൊണ്ട് വെച്ചാ മതി അസുഖം അങ്ങ് മാറുമെന്ന് വിചാരിക്കും. പിന്നെ ഹോമിയോപ്പതി, ഹോമിയോപ്പതി കഴിക്കുന്നവർക്ക് എല്ലാത്തിന്റെ ചികിത്സ ഓരോരുത്തടത്തും ഉണ്ടെന്ന് അന്ന് ഈശോ ഡോക്ടർ എന്ന് പറയും, നമ്മുടെ CMSLP സ്കൂള്, തെക്കേ ഭാഗത്ത് സ്കൂള്, ഞാനൊക്കെ പഠിച്ച സ്കൂൾ.
0: എനിക്ക് തോന്നുന്നു ആ ഏരിയയിൽ ഒരുപാട്, എനിക്ക് തോന്നുന്നു എന്റെ കണക്കൂട്ടലിനേക്കാൾ കൂടുതൽ ഹോസ്പിറ്റലിൽ അമ്മ താമസിക്കുന്നിടത്ത് ഉണ്ടായിരുന്നു തോന്നുന്നു.
1: ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. അല്ല, മറ്റേതൊക്കെ ടൗൺ ക്ലബിന്റെ അടുത്താ മായാസ്വാമി. മായാസ്വാമി ആയിരുന്നു എന്റെ ഓർമ്മയിൽ ഏറ്റവും വലിയ മെച്ചപ്പെട്ടടോ.
0: അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം മാറും,
1: എല്ലാം മാറും, എല്ലാം മാറും. ഞാൻ പറഞ്ഞില്ലേ എന്റെ ആങ്ങളെ രക്ഷപ്പെടുത്തിയ ഒരു കാര്യം ഓർക്കുമ്പോ ഞങ്ങൾ ഇന്നും ആഗ്രഹിക്കും. ഇപ്പോഴല്ലേ മോളെ ഓരോ സെക്ഷനും വലിയ വലിയ ആശുപത്രികളിൽ, അന്നങ്ങനല്ല പോകുന്നത്.
0: എല്ലാത്തിനും നമ്മുടെ വിശ്വസ്തനായിട്ടുള്ള ഒരു ഡോക്ടർ തന്നെയാണ്
1: ഡോക്ടർ. അവിടെ ചെന്ന് പറയുന്ന ഉടനെ നമുക്ക് അദ്ദേഹം ഇതെല്ലാം കേട്ടോണ്ടിരുന്നു വെച്ച്, എന്റെ കൊച്ചുനാളില്ല എങ്കിലും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹം ഇങ്ങനെ ചെന്ന് അജാൻ കുപ്പിയിൽ നിന്നൊക്കെ മരുന്ന് കൊടുത്ത് ഗുളിയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് തന്ന് കഴിച്ചു കഴിയുമ്പോ നമ്മുടെ അസുഖം എവിടെ പോയെന്നറിയാം.
0: തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം.
1: ഡോക്ടർമാര്
0: ഇതാണ് അമ്മയുടെ മനസ്സിലേക്ക് ഓടി എത്തുന്ന ഡോക്ടേഴ്സ്.
1: മായാസ്വാമിയാണ് എനിക്ക് കൂടുതലും
0: സന്തോഷം. ഓക്കെ അമ്മ, വിളിച്ചാൽ ഒരുപാട് സന്തോഷം. അമ്മയ്ക്ക് കുറേ അധികം ആളുകളുടെ ഒരു ഓർമ്മ പറയാനായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിൻപുറങ്ങളിലേക്ക്, നിങ്ങളുടെ അനുഭവങ്ങളിലേക്ക് കടക്കാം. വിളിക്കേണ്ട നമ്പർ 9544700912. അപ്പം അമ്മ പറഞ്ഞതുകൊണ്ട് ഇവിടെ ഇത്രയും സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് അതിൻ്റെയൊക്കെ ഒരു ഓർമ്മ വരും. കന്നേറ്റിൽ ഈ പറഞ്ഞതുപോലെ ആയുർവേദ ഹോസ്പിറ്റലാണെങ്കിലും ഹോമിയോ ആണെങ്കിലും മായാദേവി, മായ അങ്ങനെ ഒരു ഡോക്ടറുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇത്രയും പേരെ ആശ്രയിച്ചിട്ടുള്ളവർക്ക് ഇത് പെട്ടെന്ന് ഓർമ്മ വരും എന്നുള്ളതാണ്. എന്തോ ഒരു മാന്ത്രിക വൈദ്യം പോലെ, എന്താണെന്നറിയത്തില്ല. നമ്മുടെ എനിക്ക് കൊടുക്കുന്നു തോന്നുന്നത് നമ്മൾ ആ മരുന്നിനോടൊപ്പം കൊടുക്കുന്ന ആ ഡോക്ടറിൽ കൊടുക്കുന്ന ഒരു വിശ്വാസം കൂടിയാണ് നമ്മുടെ എല്ലാ അസുഖങ്ങളും മാറ്റാനുള്ള, മാറാനുള്ള ഒരു കാരണം. ചിലപ്പോഴൊക്കെ ചില ആളുകൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നാട് വീട്ടിന് എത്ര ദൂരം പോയി എന്ന് പറഞ്ഞാലും എന്റെ ഡോക്ടറെ പോയി കണ്ടെങ്കിലേ, എന്റെ ഡോക്ടറുടെ ഒരു ഒപ്പീനിയൻ എടുത്തെങ്കിലേ എനിക്ക് സമാധാനമുള്ളൂ എന്ന് പറയുന്ന ആ ഒരു ഡോക്ടർ, ദൈവതുല്യനായിട്ടുള്ള ആ ഒരു മനുഷ്യൻ നമ്മൾ നോർക്കാട്ടോ. അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യാണ്. ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് സതി.
0: നമസ്കാരം സതീജി. ഓക്കെ, പറഞ്ഞോളൂ. മനസ്സിലേക്ക് ഓടി എത്തിയ ആ ഒരു
2: പറഞ്ഞതുപോലെ പരമേശ്വരപിള്ളയുടെ തെക്കുവശം, അതെന്റെ കുഞ്ഞുനാള് മുതൽ എന്റെ ചാച്ചനും അമ്മച്ചി എനിക്ക് കൊണ്ടുപോയി മരുന്നൊക്കെ മേടിച്ചിരുന്ന ആയുർവേദം. അത് വന്ന് ഡെലിവറിക്ക് മാത്രമേ ഉള്ളൂ ഞാൻ അലോപ്പതി കഴിച്ച്,
0: ബാക്കിയെല്ലാം അവിടെ തന്നെയാണ്.
2: ഇപ്പൊ പിന്നെ കാലുവേദനയ്ക്കും തടുവേദനയ്ക്കും ഒക്കെ മോന്റെ അടുക്ക പോകുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ പറയുന്നത് റെസ്റ്റ് എടുക്കണമെന്ന്. അപ്പൊ ഞാനത് ഒഴിഞ്ഞു നിൽക്കുക. നല്ല അലോപ്പതി വലിയ പിടുത്തമല്ല, കൃഷ്ണമുള്ള വിജയൻ ഒരു ദൈവമാണ്, ഒരു ദൈവതുല്യ ഡോക്ടറായിരുന്നു.
0: നമുക്കിപ്പോഴും മനസ്സിൽ ആ ഒരു പകരം വേറൊരാളെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അല്ലേ?
2: പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മള് അവിടെ ഇരുന്നിട്ട് തന്നെ നമ്മളോട് പറയാം ആ മരുന്ന് ഇങ്ങ് എടുത്തേരാ എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഒന്ന് എഴുന്നേറ്റ് പോയി എടുക്കാനുള്ള ഒരു ശരീര ഫേസ് അല്ലായിരുന്നു. നല്ല ഡോക്ടറായിരുന്നു.
0: ഓക്കെ, ഇപ്പോഴും ആദ്യത്തെ ഡോക്ടർ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന അദ്ദേഹമാണ്. ഓക്കെ ഓക്കെ ചേച്ചി, യാത്രകൾ തുടരാട്ടോ. ഇങ്ങനെ എത്രയോ നല്ല നല്ല ഓർമ്മകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് പനി വന്ന് വിറങ്ങലിച്ച് നിൽക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും നമുക്കായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെയും കൊണ്ടുപോയിട്ടുള്ള ആ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയാൻ പറ്റില്ല, കുഞ്ഞു കുഞ്ഞു ക്ലിനിക്കുകൾ, അവിടെ തന്നെ ഇഞ്ചക്ഷൻ ഉണ്ട്, അവിടെ തന്നെ മെഡിസിൻ ഉണ്ട്, അല്ലെങ്കിൽ തൊട്ടടുത്തൊരു ഈ ഇത്രയും ലാബ് ടെസ്റ്റുകളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഡോക്ടർ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം, അല്ലെങ്കിൽ ഡോക്ടർ മാമനെ മാമെന്ന് വിളിച്ചിട്ടുണ്ട് ഞാൻ ഡോക്ടർസിനെ കുഞ്ഞാലിൽ പോയിട്ട്. ഓക്കെ, അങ്ങനെയുള്ളൊരു ഇഷ്ടം, അങ്ങനെയുള്ളൊരു വിശ്വാസമുള്ള ദൈവതുല്യന, അപ്പോഴാണ് ആ സന്ദർഭങ്ങളിലാണ് ഇത് ഡോക്ടർ എന്ന് പറയുന്ന ദൈവമാണോ. പിന്നീട് ഞാൻ കുട്ടിക്കാലത്ത് വിചാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഈ ഡോക്ടേഴ്സിന് എന്താ പനിയൊന്നും വരത്തില്ലേ, ഇവർക്ക് അസുഖമൊന്നും വരാത്ത വേറെ എന്തോ ടൈപ്പ് ആളുകളാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ സൗഹൃദങ്ങൾക്ക് കുറച്ച് ഡോക്ടേഴ്സിലോട്ടായപ്പോഴാണ് ഓക്കെ ഇവർ സാധാരണ മനുഷ്യരാണ് എന്ന് ഓർമ്മിക്കുന്നത്. നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ് സാജി.
0: ഗുഡ് മോർണിംഗ് സന്ധ്യ ചേച്ചി, പറഞ്ഞോളൂ. ഇത് കേട്ടപ്പോ മനസ്സിലേക്ക് ഓടി എത്തിയത് ആരാണ്?
3: അതെ, നമ്മുടെ ഇവിടെ ക്ലാബിനെ എല്ലാവർക്കും ഫേമസ്, ഒത്തിരി പേർക്കും അറിയാം. കരുനാഗപ്പള്ളി ഒരുപാട് ദൂരെ നിന്നൊക്കെ വരുന്നവരുണ്ട്, അവർക്കൊക്കെ അറിയാവുന്ന ഒരു ഡോക്ടറാണ് ഇതിനുണ്ടായിരുന്നത്. ശങ്കരനാരായണൻ ഡോക്ടർ എന്ന് പറഞ്ഞൊരു ഡോക്ടർ, അത് കേട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. വർഷങ്ങളോളം ഇരുന്ന ഡോക്ടറാണ് എല്ലാവർക്കും. ഇപ്പോഴും ആ ഹോസ്പിറ്റലിൽ ഡോക്ടർ പോയി, തിരുനെൽവേലിക്കാരനെ തമിഴ് ഡോക്ടറായിരുന്നു. പുള്ളി ചെറുപ്പത്തിലെ വന്ന പുള്ളി ഇവിടെ വന്ന്, അതിനുശേഷം കല്യാണം കഴിഞ്ഞ് മക്കൾ ഒരു മോനേ ഉള്ളു. അതെല്ലാം കഴിഞ്ഞ് വയസ്സ് ഒരുപാട് കാലമായപ്പോ പിന്നെ പുള്ളിക്ക് ആരും വയ്യാതെ വരും എന്നുള്ള ഇത് വന്നപ്പോഴത്തേക്കുമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പോയത്. ഇപ്പോഴും ആ ഹോസ്പിറ്റലിൽ വേറെ ഡോക്ടർ മേടിച്ചെങ്കിലും അത് ശങ്കരനാരായണ ഡോക്ടറിന്റെ ഹോസ്പിറ്റൽ. അവിടെ വന്നിട്ട് പേഷ്യന്റ് പറഞ്ഞു ഞങ്ങൾ ശങ്കരനാരായണ ഡോക്ടറിന്റെ ഹോസ്പിറ്റലിൽ നിൽക്കുക പറയത്തുള്ളൂ. കാരണം അത്രയ്ക്കും എല്ലാവർക്കും അറിയാം നല്ലൊരു എല്ലാരും, യോ ദൈവത്തെ പോലെ ദൈവ ഡോക്ടർ എന്ന് പറയുന്നത്. കാരണം ഡോക്ടർ ഒന്ന് കണ്ടാ മതി എന്നാ പറയുന്നത്. അത്ര അസുഖം മാറും, അതുപോലെ തന്നെ അത്ര നല്ലൊരു മനുഷ്യനാണ്. അത് ഇപ്പോഴും ഓരോരുത്തർ ദൂരം ഞങ്ങൾക്ക് ഇവിടുത്തെ മരുന്ന് കഴിക്കാനേ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. നല്ല വളരെ നല്ലൊരു
0: ഡോക്ടർ. അതിനുശേഷം വേറെ ആള് വന്നെങ്കിൽ അവിടെ പോയാലേ സമാധാനമുള്ളൂ ആളുകൾക്ക്.
3: അകത്തുള്ളൂ, ആ ഇവിടെ വന്ന് മരുന്ന് വാങ്ങിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അങ്ങനെ വന്ന് ദൂരെ നിന്ന് വന്നിട്ടും ഇവിടെ വന്ന് മരുന്ന് വാങ്ങിക്കുന്നവരുണ്ട്.
0: ഓക്കെ ഓക്കെ, അത് ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ ഓർത്തുല്ല ആ ഒരു കാലഘട്ടമൊക്കെ.
3: അതെ അതെ.
0: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നല്ലൊരു ദിവസമായിരിക്കട്ടെ. കുട്ടിക്കാലം അല്ലെങ്കിൽ ഒരു ഒരു ഗ്രാമപ്രദേശത്തിന് ഒരു ഡോക്ടർ ഉണ്ടാകും. അങ്ങനെ ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിയുള്ള ആളുകളുണ്ടോ? കുട്ടിയായിരിക്കുന്ന സമയത്ത് നമുക്ക് മരുന്ന് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ, ചെറിയ പനി എന്നൊക്കെ പറയാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. കുറച്ച് കാരണം സ്കൂളിൽ ലീവ് എടുക്കാം, സ്കൂളിൽ പോകണ്ട, പിന്നെ രണ്ടു ദിവസത്തേക്ക് വീട്ടിൽ ഭയങ്കര സ്നേഹമായിരിക്കും, ഇങ്ങനെ ഇരിക്കുന്ന ആളുണ്ട്. പക്ഷേ തല്ലിക്കൊന്നാലും ഇഞ്ചക്ഷൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളുണ്ട്. അപ്പോൾ എത്രയോ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന എന്ത് വന്നാലും കുട്ടിക്കാലത്ത് ഓക്കെ നാസറുദ്ദീൻ എന്ന് പറഞ്ഞ അല്പം പ്രായമുള്ളൊരു ഡോക്ടറാണ് കേട്ടോ. അദ്ദേഹത്തിനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ നാട്ടിലുള്ള എല്ലാവർക്കും, ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഓക്കെ നാസറുദ്ദീൻ ഡോക്ടർ എടുത്ത് പോയി പോയി പോയി എന്ന് പറഞ്ഞാൽ മാറി. അവിടെ പോയി കഴിഞ്ഞാൽ എൻ്റെയും കുട്ടിപ്പനികളൊക്കെ അപ്പം തന്നെ പമ്പ കിടക്കും. ഓക്കെ, ഇങ്ങനെയുള്ള ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, വിളിക്കാം. എന്തായാലും നമുക്കൊരു ചെറിയ ഇടവേളയ്ക്കുള്ള സമയമായി, ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ഷൻ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
6: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
4: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
4: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
8: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
9: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
10: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
11: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധന

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
5: ഒരു സൊല്യൂഷൻ ഉണ്ട്.
4: എന്ത് സൊല്യൂഷൻ?
5: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
6: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
7: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
6: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
7: ഡബിൾ ഹാപ്പി.
6: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
8: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രഡ്യൂൺ 91.2 ലോഡാട്ടൊരു പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആദ്യത്തെ നമുക്ക് ദൈവതുല്യനായിട്ടുള്ള ഒരു ഡോക്ടറെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാ നാട്ടിലും ഉണ്ട് അങ്ങനെ ഒരാൾ, അങ്ങനെ ഒരു അത്ഭുത മനുഷ്യൻ, അങ്ങനെ ഒരു മാന്ത്രികൻ അല്ലെ. ഏത് അസുഖത്തിനും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഹോസ്പിറ്റലുകളൊക്കെ ഇപ്പോൾ ഒരുപാടുണ്ട്. എല്ലാ നാട്ടിലും വലിയ വലിയ ഹോസ്പിറ്റലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും ഇത്രയേറെ സുലഭമല്ലാതിരുന്നൊരു കാലത്ത്, ഇത്രയേറെ ബിൽഡിങ്ങുകളും അല്ലെങ്കിൽ ഇത്രയേറെ ഡോക്ടേഴ്സൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ, എന്ത് വന്നാലും എന്ത് അസുഖം വന്നാലും നമുക്ക് പരിഹാരവുമായിട്ടുണ്ടായിരുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഡോക്ടറെ പറ്റി നിങ്ങൾക്ക് പറയാം. നമുക്ക് ഒരു കോളർ, ഒരാളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു, ഒരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
9: ഗുഡ് മോർണിംഗ് സാർ.
8: ഗുഡ് മോർണിംഗ് ഡോക്ടർ സർ.
9: എന്തുണ്ട്?
8: നമ്മൾ ഇന്ന് ഡോക്ടേഴ്സിനെ പറ്റിയിട്ടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടില് ഇപ്പൊ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഇപ്പൊ റേഡിയോളജി ആണെങ്കിലും കാർഡിയോളജി ആണെങ്കിലും ന്യൂറോളജി ആണെങ്കിലും എല്ലാത്തിനും ഓരോ ഡോക്ടേഴ്സ് ഉണ്ട്. ഇങ്ങനൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തില് നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മൾ ആശ്രയിച്ചിരുന്ന ഒരു മാന്ത്രികനായിട്ടുള്ള ഒരു ഡോക്ടർ, ചെറിയ പനി വന്നാലും നമ്മൾ അവിടെ പോകത്തുള്ളൂ, എന്ത് വന്നാലും അവിടെ പോകുള്ളൂ. അങ്ങനെ ഒരു ഡോക്ടർ ഈ ഡോക്ടറിന്റെ ലൈഫിലുണ്ടോ?
9: എല്ലാവരുടെയും ലൈഫിൽ എനിക്കും അങ്ങനെ ഡോക്ടർ കാണും. അല്ലെ, ഞങ്ങളുടെ അടുത്ത് എരിവ എന്ന് പ്രദേശത്തായിരുന്നു, എരിവ എന്ന ഗ്രാമത്തിലാണ്. അപ്പൊ ഞങ്ങക്ക് ഏറ്റവും ആദ്യം ഞങ്ങൾ എത്തുന്നത് പട്ടര, പട്ടര ആശുപത്രിയിലോട്ട് പോകാന്ന് പറഞ്ഞിട്ടാണ്. നമ്മുടെ എരിവ തന്നെ ഒരു ഡോക്ടർ ഉണ്ട്, വർഷങ്ങളായിട്ട് ഇപ്പോഴും ഉണ്ട് അദ്ദേഹം. ഇല്ല, വലിയ തിരക്കില്ല ഇപ്പൊ. കാരണം ഇപ്പൊ ഒത്തിരി ഒത്തിരി ക്ലിനിക്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാര് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിന്റെ അടുത്ത് ഡയറക്റ്റ് പോകുന്ന ഒരു പ്രവണത. തലവേദന വന്നാൽ ന്യൂറോ, വയറ് ഗ്യാസ് ഉണ്ടെങ്കിൽ ഗ്യാസ്ട്രോ.
8: അതെ അതെ, ആളുകൾ ആ ഒരു തരത്തിലോട്ട് മാറിയിട്ടുണ്ട്,
9: തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പം എന്നാലും നമ്മൾ ആ സമയത്തൊക്കെ എന്തുണ്ടെങ്കിലും, പനിയാന്നേലും ഛർദിലാന്നേലും കൈ മുറിഞ്ഞാലും കാല് മുറിഞ്ഞാലും ഓടിയെത്തുന്നത് ഇങ്ങനെയുള്ള ഒരു ഞങ്ങളുടെ പട്ടറുടെ ആശുപത്രിയിലോട്ടായിരുന്നു. പിന്നെ പട്ടറ് തഴയുന്നത് ഞങ്ങൾ പിന്നെ കായംകുളത്തോട്ട് പോയി. അവിടെ മാത്യു എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട്, മാത്യു ഡോക്ടർ, അദ്ദേഹമായിരുന്നു പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു മെയിൻ ഡോക്ടർ. അങ്ങനെ ഇവ രണ്ടേനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്.
8: ഓക്കെ, ഇതിനുശേഷം കുടുംബത്തൊരു ഡോക്ടർ ഉണ്ടായതിനു ശേഷം ബന്ധുക്കാർ മുഴുവൻ ഡോക്ടർ സേതു സാറിന്റെ അടുത്തോട്ടായി അല്ലേ?
9: ഏയ്, ഇല്ല, അങ്ങനില്ല. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കും. പിന്നെ എന്റെ ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നില്ല. ചോദ്യം കൊണ്ട് നമ്മളെ കുഴപ്പിക്കും, അതെന്താണ് ഇതെന്താണ്, നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല.
8: അതുകൊണ്ട്
9: ഞാൻ മാക്സിമം അവരെ എവിടെയെങ്കിലും ഡയറക്ട്
8: ചെയ്യാം. ഈ രണ്ട് പട്ടര ഡോക്ടറെയും മാത്യു അല്ലേ,
9: മാത്യു ഡോക്ടർ, അതെ,
8: ഇവർ രണ്ടുപേരെയാണ് മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്.
9: അതെ.
8: ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയോ എന്താണ് ഈ ഒരു ടെക്നിക്ക്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഡോക്ടറെ, ഇതൊരു സംശയമാണ്. അപ്പൊ ഭയങ്കരമായിട്ടുള്ള ഒരു പനിയായിട്ട് വരുന്ന ഒരാള് വിറക്കുകയാണ്, അദ്ദേഹം അവിടെ പോയി ഈ ഒരു ജസ്റ്റ് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങുന്നതിന് മുൻപ് എന്തായിരിക്കാം ഇങ്ങനെ പോകുന്നത്? എന്തെങ്കിലും സയന്റിഫിക് ആയിട്ടോ എങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ?
9: സയന്റിഫിക് എന്നല്ല, അതിന് നമുക്ക് ചിലർക്ക് നമ്മള് തന്നെ മനസ്സിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഓക്കെ ഇന്ന ആളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ. ചിലർക്ക് ചിലവർ പറയുന്ന കേൾക്കാം, ആശുപത്രിയിലും കൊണ്ട് ചെല്ലുമ്പോ അവിടുത്തെ ആ ടെറ്റോളിന്റെ അല്ലെങ്കിൽ ആ ക്ലീനിങ് ഏജന്റിന്റെ ഒരു സ്മെൽ അടിക്കുമ്പോ, എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിന്റെ ഒരു സ്മെല്ല് അടിക്കുമ്പോൾ തന്നെ അവർക്ക് മാനസികമായിട്ട് ഒരു ഒരു മാറ്റം വരാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഉള്ളിലെല്ലാം ഉള്ളതാണ്. ഈ പ്ലാസിബോ എഫക്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, എന്ന് പറഞ്ഞ ഡോക്ടർ ശരിക്കും ഒരു ചോക്ക് പീസ് കട്ട് ചെയ്തിട്ട് അതൊരു സ്ട്രോങ് മരുന്നാണെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ മെന്റലി നമ്മൾ അത് പ്രിപ്പയർഡ് ആവും. ഓക്കെ, ഞാൻ എന്തോ ഒരു സ്ട്രോങ് മരുന്നാണ് കഴിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിനകത്തുള്ള നല്ല ഹോർമോൺസ് വന്ന് നമുക്ക് ഒട്ട് അനവധി അസുഖങ്ങൾ ശരിക്കും പറഞ്ഞാൽ എല്ലാം സെൽഫ് ലിമിറ്റിംഗ് ആണ്. ഇപ്പൊ ഒരു പനി സാധാരണ പറയത്തില്ല, ഒരു പനി വന്നു കഴിഞ്ഞാൽ, ജലദോഷം വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിച്ചാൽ ഒരാഴ്ച, മരുന്ന് കഴിച്ചില്ലെങ്കിൽ 7 ദിവസം എന്ന് പറയുന്നതേ ഉള്ളൂ. കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ചെറിയ ചെറിയ നമ്മുടെ ബോഡി തന്നെ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കി അത് അതിനെ ഫൈറ്റ് ചെയ്യും. ഇപ്പോഴത്തെ ആൾക്കാർക്ക് എല്ലാം ഫാസ്റ്റ് ആയിട്ട് വേണം. ഉടനെ ഒരു രോഗാണു കൂടി ശരീരത്തിൽ കയറുമ്പോഴേ പട്ടാൾക്കാരെ വിട്ട് അതിനെ വെടിവെച്ചും കൊല്ലുക. അങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിന് ആ രോഗാണു എന്നെതിരെ നമ്മുടെ ശരീരം നമ്മുടെ ബോൺമാരോ ഒക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ആവുണ്ടായ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ വരുമ്പോഴേ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആവത്തുള്ളു. നമ്മള് ഇപ്പം കണ്ടില്ല ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളായിരിക്കുന്നത്. നമ്മളൊരു പനി ഉണ്ടെങ്കിൽ നമ്മൾ പനിക്ക് പാരസെറ്റമോൾ കഴിക്കാൻ നേരെ പോയി ആന്റിബയോട്ടിക് മേടിക്കുക. ആന്റിബയോട്ടിക് 1-2 ഡോസ് കഴിച്ചിട്ട് അത് നിർത്തുന്നു. അങ്ങനെ നിർത്തുമ്പോ എന്താ സംഭവിക്കുന്നത്, ഈ രോഗാണു പകുതി എന്ന് പറഞ്ഞാൽ പകുതി ചിലപ്പോ 1000 രോഗാണു ഉണ്ടെങ്കിൽ 200-300 മരിക്കത്തുള്ളൂ. ബാക്കി ഈ ആന്റിബയോട്ടിക്കിനെ റെസിസ്റ്റന്റ് ആയി വരികയാണ്. അപ്പൊ അടുത്ത പ്രാവശ്യം ഈ രോഗാണു വരുമ്പോഴത്തേക്ക് ഈ ആന്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ എഫക്ട് ആവില്ല. അങ്ങനെ ഇത് ലോകം മൊത്തം ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിലോട്ട് വന്നു കഴിഞ്ഞാല് പിന്നെ ശരിക്കും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആന്റിബയോട്ടിക്സ് ഇല്ല. അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ഈ പറയുന്നത് കുറിപ്പടി ഇല്ലാതെ നമ്മൾ ആന്റിബയോട്ടിക് കൊടുക്കരുതെന്ന് പറയുന്നത് കൊണ്ടാണ്. നമ്മൾ ശരിക്കും ഒരു ഡോക്ടർ പരിശോധിച്ച് ആന്റിബയോട്ടിക് വേണോ എന്ന് വരുന്ന ഒരു കണ്ടീഷനിൽ നമ്മൾ വിചാരിക്കും. ഓക്കെ, വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾ ശരിക്കും ആന്റിബയോട്ടിക് കൊടുക്കേണ്ട കാര്യമില്ല. സെൽഫ് ലിമിറ്റിംഗ് ആണ്.
1: സാർ, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇത് ഒരു ഡോക്ടറോട് ഇങ്ങനെ ചോദിക്കാൻ അറിയത്തില്ല, ഈ ഒരുപാട് മരുന്ന് എഴുതുന്നത് അല്ലെങ്കിൽ ഒത്തിരി മരുന്ന് ഇങ്ങനെ കുറിച്ച് കിട്ടുന്ന ആളുകൾക്ക് ഒരു സന്തോഷമായിട്ട് തോന്നാറുണ്ട്, അല്ലെങ്കിൽ അതിനാലേ മാറത്തോളം വിശ്വസിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള.
9: അതൊക്കെ നമ്മൾ എപ്പോഴും ഈ പേഷ്യൻസിനെ സന്തോഷിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ നമുക്കൊരു പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ടല്ലോ, അത് വിട്ട് കളിക്കരുതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇപ്പൊ നമ്മൾ ഇന്ത്യയിലെ ഉള്ളിൽ ഇങ്ങനെ നടക്കുന്നത്, നമ്മൾ വേറെ ഏത് രാജ്യം ഇപ്പം ദുബായ് പോയാലും യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്ക പോയി കഴിഞ്ഞാലും അവര് ഡോക്ടർ നിശ്ചയിക്കുകയാണ്, ഓക്കെ ഇപ്പൊ ഇദ്ദേഹത്തിന് വേണ്ട എന്ന് പറഞ്ഞാൽ അവർക്ക് നിർബന്ധിച്ച് ഡോക്ടറിനെ കൂടെ എഴുതിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ പറഞ്ഞാൽ ഇയാൾ എഴുതിയില്ലെങ്കിൽ അപ്പുറത്തോട്ട് പോകും, അപ്പൊ അയാൾ എഴുതിയില്ലെങ്കിൽ വേറെ എടുത്തിട്ട്
1: പോകും,
9: കീറി പിടിച്ചിട്ട് എഴുതിപ്പിക്കുന്ന പ്രവണത, അല്ലെങ്കിൽ നേരെ ഫാർമസി പോയി. അപ്പൊ ഈ കൊറേ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാർമസി സ്ട്രിക്ട് ആവണം, അങ്ങനെ പല പല കാര്യങ്ങൾ ലീഗലി എല്ലാം സ്ട്രിക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഒക്കെ നമുക്ക് തടയാൻ പറ്റും.
1: എന്നുള്ളതാണ്. ഓക്കെ സാർ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇന്ന് പട്ടൊരു ഡോക്ടറെ ഓർത്തു, മറ്റേ ആ ഡോക്ടറുടെ പേര് രണ്ടുപേരെ ഓർത്തു അല്ലേ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഡോക്ടറായിരുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ ഇപ്പോൾ സാർ പറഞ്ഞു കേട്ടോ, ഈ മരുന്നൊക്കെ ഒരുപാട് വാങ്ങി കഴിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ടെൻഡൻസി ഉള്ളവരൊക്കെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെറിയ കുട്ടിക്കാലത്ത് നമ്മൾ ആശ്രയിച്ചിരുന്ന ഒരു ഹോസ്പിറ്റലും അവിടുത്തെ ഡോക്ടറൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വന്നോ? കുറേ മെസ്സേജുകൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ് അയച്ചുകൊണ്ടാണെങ്കിലും ഇന്നത്തെ ഒരു വിഷയം പറഞ്ഞുകൊണ്ടാണെങ്കിലും കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം മെസ്സേജ് എല്ലാവർക്കും ഒരു ബിഹായി കേട്ടോ. റിജോ ശരത് അയച്ചിട്ടുണ്ട്, അശ്വതി അയച്ചിട്ടുണ്ട്, അഭിരാമി അയച്ചിട്ടുണ്ട്. എനിക്കിന്നും മറക്കാത്തൊരു ഡോക്ടർ അരവിന്ദ് എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ്. എന്നും ഇപ്പോഴും ഞങ്ങൾ അദ്ദേഹം സ്ഥലം മാറി പോകുമ്പോഴും ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുകയൊക്കെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഡോക്ടേഴ്സിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, പലരുടെയും ജീവിതത്തിൽ അല്ലെങ്കിൽ കുട്ടിക്കാലത്തിൻ്റെ നല്ലൊരു ഓർമ്മ തന്നെയാണ്, വല്ലപ്പോഴും വരുന്നൊരു പനി, പിന്നെ സ്കൂളിൽ കുറച്ച് ദിവസത്തേക്ക് പോകണ്ട, അല്ലെങ്കിൽ അയ്യോ വലിയ അസുഖമൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ആ ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന കൂട്ടുകാർ കാണും അല്ലേ. കുട്ടിക്കാലത്തൊക്കെ എപ്പോഴും ഹോസ്പിറ്റലിലായിരിക്കും, പക്ഷേ ആണ്ടിലൊരിക്കൽ പനി വന്നു കഴിഞ്ഞാൽ ആ ഒരു പനി കുറേ ദിവസത്തേക്ക് നമ്മളെ പൊങ്ങാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് മാറ്റുന്ന പനി വന്നിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അതേ സമയത്തൊക്കെ എല്ലാവർക്കും പരിഹാരം മാറും നമ്മുടെ ഡോക്ടറെടുത്തോടൊന്ന് പോയി കഴിഞ്ഞാൽ. ഇപ്പോഴും ഈ പറഞ്ഞില്ല സാറ് പറഞ്ഞതുപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോട്ടൊക്കെ പോയിട്ട് ഏതാ സ്പെഷ്യലിസ്റ്റ് അവരെ പോയി കാണുന്നത് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചില ആളുകൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ ഡോക്ടർ, ഞാൻ വിശ്വസിക്കുന്ന ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറെടുത്ത് പോയാൽ മാത്രമേ എൻ്റെ അസുഖം മാറൂ എന്ന് പറയുന്ന ഒരുപാട് ആളുകളും നമുക്ക് ചുറ്റിനുമുണ്ടെന്നേ. അപ്പോൾ എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേഡിയോ 91.2 എൻ്റെ റേഡിയോ.

0: ഒരു നിനവായി താനിരിക്കരുത്. അൻപിൻ മായത്തൊടലില്ലാതെ ഇതേ ഒന്നും ഇല്ലയല്ലവാ. അന്ധകാതലിൽ ഇനിമയും വലിയും നമ്മുടെ മിക അഴകാകെ കൊണ്ടുവന്നത് താൻ തമിഴ് തിരയി പാടലുകൾ. സിരിപ്പും വലിയും കാതലിൻ ഒവ്വൊരു തരുണവും ഇസയിലും വരികളിലും നാം മനതിൽ ആഴമാകെ പതിച്ചുവിട്ടന.
1: அழுத்திருவன் பயமா இருக்கு, காலை பிடிச்சுக்கிட்டு அழுத்திருவன்.

ശ്രീ ഐശ്വര്യയുടെ ഒവ്വൊരു സെവ്വായ് വ്യാഴക്കിഴമയും 20:10 മറക്കാമൽ ട്യൂൺ ചെയ്യുക. ഇന്ത്യ റേഡിയോ 91.2.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രഡിയോ 91.2 ഓടാട്ടുകാരെ പാസഞ്ചറാണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ പഴയകാല ഡോക്ടേഴ്സിനെ പറ്റിയിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. കുറേ ആളുകൾ, കുറേ യാത്രക്കാർ, നമ്മുടെ വിജയമാമ, ഡോക്ടർ സൈദു സാർ, സന്ധ്യ ചേച്ചി, എല്ലാവരും, സിന്ധു ചേച്ചി, എല്ലാവരും അവരുടെ നല്ല നല്ല ഓർമ്മകൾ നമ്മളോട് ഷെയർ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഒരുപാട് പേരുടെ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ഒരുപാട് പേരുടെ മനസ്സിലേക്ക് ഓടി എത്തിയ ഒരു ഡോക്ടറുണ്ടാകും അല്ലേ. പലരും സ്ഥലം മാറിപ്പോയിട്ടുള്ളവർ കാണും. പിന്നെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ചേച്ചി പറഞ്ഞതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവർ നന്നായിട്ട് മലയാളം സംസാരിക്കും. എല്ലാവർക്കും ആ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസം തരുന്ന ആ ഒരു ഡോക്ടറൊക്കെ ഉണ്ടായിരിക്കും. കാലം മാറി ഹോസ്പിറ്റലുകൾ ഒരുപാട് ഒരുപാട് വന്നു. എന്തിനും ഏതിനും നമ്മൾ അതാത് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ഹയർ പോസ്റ്റിലിരിക്കുന്ന ഡോക്ടേഴ്സിനെ പോയി കാണുന്ന ഒരു രീതിയിലോട്ടൊക്കെ നമ്മുടെ രീതി മാറി. അപ്പോൾ ഇങ്ങനെ കാലം മാറിയെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് മാറാത്ത ഒരുപാട് ഡോക്ടേഴ്സ് നമ്മുടെ മനസ്സിലേക്ക് വന്നു. ശരിക്കും നമ്മളൊരു അസുഖത്തിനാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മൾ ചികിത്സിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് വലിയൊരു പ്രാധാന്യമുണ്ട്. മനസ്സാണ് എല്ലാമെന്ന് പറയാറല്ലേ. മനസ്സുകൊണ്ട് ഭേദമാക്കാൻ പറ്റാത്തതൊന്നുമില്ല. മനസ്സുകൊണ്ട് മാറ്റാൻ പറ്റുന്നതിനൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിൽ പോലും, ഇപ്പോൾ ഒരു അസുഖത്തിൻ്റെ കാര്യം കൊണ്ടല്ല പറയുന്നത്, നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഏത് നെഗറ്റീവ് തോട്ട്സിനെയും ഏത് നെഗറ്റീവ് കമൻറ്റുകളെയും, നിങ്ങളെ എത്രത്തോളം ആളുകൾ ഒറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും പരീക്ഷണ ഘട്ടത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത് എന്ന് ആ ഒരു സാഹചര്യത്തിലും നിങ്ങളുടെ മനസ്സുകൊണ്ട്, മനസ്സിനെ മാറി ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കട്ടെ എന്നുകൂടി ഈ ഒരു ദിവസം ആശംസിക്കുകയാണ്. നമ്മുടെ മനസ്സാണ് എല്ലാം. ചിന്തകൾ മാറ്റൂ, ലൈഫ് കളറാക്കൂ. കേൾക്കൂ, ഇത് എൻ്റെ റേഡിയോ 91.2. ഇന്നത്തെ ഓണാട്ടുകാരെ പാസഞ്ചർ കഴിഞ്ഞു. വണ്ടിയുടെ ചാവിയൊക്കെ വണ്ടിയൊക്കെ ലോക്ക് ചെയ്തു, സേഫായിട്ടൊരിടത്ത് മാറ്റി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് ഞാൻ പോവുകയാണ്. അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് കേട്ടുമുട്ടാം. കേട്ടുകൊണ്ടേയിരിക്കൂ ഇഷ്ടം പോലെ പാട്ടുകളുമായി. ഇൻ്റർ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
0: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
5: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
8: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
9: സ്റ്റേ ട്യൂൺ, എന്റെ റേഡിയോ 91.2.

0: ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
4: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
7: വിലോ 999.
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
9: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
10: ഒരു സൊല്യൂഷൻ ഉണ്ട്.
9: എന്താ സൊല്യൂഷൻ?
10: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
11: Stay tuned, stay happy with the Radio 91.2.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യ പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
8: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

0: ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 സിനിമ ടാക്കീസിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് ഐശ്വര്യയാണ് കേട്ടോ. ഒരു ജൂലൈ മാസം തിയേറ്ററുകളിൽ വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. കാത്തിരുന്ന ഒട്ടേറെ ചിത്രങ്ങളാണ് ഈ ഒരു മാസം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. എന്തൊക്കെയാണ് ആ ഒരു ചിത്രങ്ങൾ? ആരെങ്കിലും ഒരു അട്ടിമറി വിജയമൊക്കെ കൊയ്യുമോ? അങ്ങനെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വമ്പൻ പ്രഖ്യാപനം ജൂലൈ മാസത്തിൽ തന്നെ എത്തുകയാണ് കേട്ടോ. റോഷാക്കിലൂടെ മലയാളികളുടെ സിനിമാ സങ്കല്പങ്ങളെ തന്നെ മാറ്റിമറിച്ച നിസാം ബഷീർ ഇത്തവണ നമ്മളുടെ പൃഥ്വിരാജ് സുകുമാരനുമായിട്ട് ഒന്നിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അതെ, ഐ നോബഡി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് കേട്ടോ. ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന അസാധാരണമായിട്ടുള്ള പ്രതിസന്ധികൾ ഒരു ബാങ്ക് കവർ ചെയ്യും. അതിന്റെ പേരിൽ ചെയ്യാത്ത കുറ്റത്തിന് ക്രൂരമായി വേട്ടയാടപ്പെടുന്ന നായകനും ടീസറുകൾ കാണുമ്പോൾ തന്നെ നെഞ്ചിലൊരു പിടച്ചിലുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് ഈ ഒരു സിനിമയുടേത്. ഇതുവരെ മലയാളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മേക്കിംഗ് ശൈലിയും ആക്ഷൻ രംഗങ്ങളുമാണ് നിസാം ബഷീർ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. പൃഥ്വിരാജിനോടൊപ്പം തന്നെ പാർവതി തിരുവോത്, സുരാജ് വെഞ്ഞാർമോൾ, ദിലീപ്, വിനയ് ഫോൾ, ലുക്മാൻ അവറാൻ, ഷൈൻ ടോ ചാക്കോ എന്നിങ്ങനെ വലിയൊരു താരം തന്നെ ഈ ഒരു ചിത്രത്തിലുണ്ട്. ഈ ഒരു ചിത്രം ജൂലൈ മാസത്തിലെ ഏറ്റവും വലിയൊരു സിനിമാനുഭവമാകുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ചിത്രം നിങ്ങൾ എത്രത്തോളം ഇങ്ങനെ കാത്തിരിക്കുന്നു എന്നൊക്കെ എനിക്കറിയാം. ആ ഒരു സിനിമ ഇന്ന് റിലീസ് ആകാൻ പോവുകയാണ്. അപ്പോൾ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പോയി വേഗം തന്നെ പോയി കണ്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് പാട്ടുകളിലൂടെ കടന്നു പോയിട്ട് വീണ്ടും വരാം കേട്ടോ.
1: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
2: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
6: വിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
6: വിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.
1: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
2: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
1: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
2: ഡബിൾ ഹാപ്പി.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

0: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
6: വിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
9: എന്തോ പ്ലാനിംഗിലാണല്ലോ.
8: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
9: ഡബിൾ ഹാപ്പി.
8: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
10: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

യെസ് അഗൈൻ ബാക്ക് ടു ദ റേഡിയോ 91.2 സിനിമ ടാക്കീസ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് ഐശ്വര്യാണ് കേട്ടോ. അപ്പോ നമുക്ക് മറ്റൊരു സിനിമ വിശേഷത്തെ കുറിച്ച് നോക്കിയാലോ. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിലും സിനിമാ പ്രേമികൾക്കിടയിലും വലിയൊരു ചർച്ചയായിട്ടുള്ള ഒരു ചിത്രമുണ്ട്. ഏതാണ് ആ ഒരു ചിത്രം? ഡിസ്നിയുടെ മോനെയാണ് ആ ഒരു ചിത്രം കേട്ടോ. നിങ്ങൾക്കറിയാമോ 2016 നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ആ ഒരു അനിമേറ്റഡ് ചിത്രം ഇപ്പോൾ ഒരു പുതിയ രൂപത്തിൽ നമ്മളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെ, മോനയുടെ ലൈവ് ആക്ഷൻ പതിപ്പാണ് കേട്ടോ. നമ്മളുടെ പ്രിയപ്പെട്ട ഡെയ്ൻ ജോൺസൺ തന്നെയാണ് ഇത്തവണയും മൗയിയായി വേഷമിടുന്നത്. കാതറിൻ ലെഗായ എന്ന പുതിയ താരത്തിന്റെ അരങ്ങേറ്റ ചിത്രം കൂടിയാണിത്. 10 July ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനിരിക്കുകയാണ് കേട്ടോ. പഴയ അനിമേറ്റഡ് ചിത്രത്തിന്റെ മാജിക് തത്സമയ ആക്ഷൻ പതിപ്പിൽ എത്രത്തോളം ഉണ്ടാകും എന്ന് കാണാൻ സിനിമാ പ്രേമികളൊക്കെ വലിയൊരു ആകാംക്ഷയിലാണ്. നിങ്ങളിൽ എത്ര പേര് മോനി സിനിമ കാണാൻ കാത്തിരിക്കുകയാണ്? അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണെങ്കിൽ നാളെ തന്നെ പോയി ടിക്കറ്റ് എടുത്ത സിനിമ കണ്ടോളൂ കേട്ടോ. വീണ്ടും ഒരു സിനിമാ വിശേഷവുമായിട്ട് കേട്ടുമുട്ടാം. അപ്പോഴേക്കും വീണ്ടും പാട്ടുകൾ കേട്ടിട്ട് മടങ്ങി വന്നാലോ.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
7: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
8: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ഷൻ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
5: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ

0: പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

മത്തെ ചിത്രമായിട്ടുള്ള ഈവിൾ ഡെഡ് ബേൺ ഈ ഒരു ദിവസം തന്നെയാണ് ജൂലൈ 10 തന്നെയാണ് റിലീസ് ചെയ്യുന്നത് കേട്ടോ. 2013 2023 ചിത്രങ്ങളുടെ ആ ഒരു ഭീകരത മതിയെങ്കിൽ ഈ ഒരു സിനിമ നിങ്ങൾ വിട്ടുപോകരുത് കേട്ടോ. ആരാധകർക്ക് അപ്പുറം ചിന്തിക്കുന്ന സാം റൈമി മാജിക് എത്തവണയും കാണാം. കൂടാതെ അണിയറ പ്രവർത്തകർ ഇതിനോടകം തന്നെ 7 ഭാഗമായിട്ടുള്ള ഈവിൾ ഡെഡ് ബ്രത്ത് ഇന്റെ പ്രഖ്യാപനവും നടത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊരു പ്രീക്വൽ ആയിരിക്കും എന്ന വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ത്രില്ലൊക്കെ തോന്നില്ലേ നിങ്ങൾക്ക്? അപ്പോ ഈ ഒരു ആഴ്ച തിയേറ്ററുകൾ ഒരു വശത്ത് മോനയുടെ സാഹസികതയാണെങ്കിൽ മറുവശത്ത് ഈവിൾ ഡെഡിന്റെ ഭയാനകമായിട്ടുള്ള ഒരു ലോകം തന്നെയാണ്. നിങ്ങൾക്ക് ഇതിൽ ഏത് സിനിമയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാണാൻ?

യെസ് ബാക്ക് ടു ദി റേഡിയോ 91.0 സിനിമ ടാക്കീസ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് ഐശ്വര്യാണ് കേട്ടോ. ഇനി നിങ്ങൾ ഹൊറർ ചിത്രങ്ങൾ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ് പറയാൻ പോകുന്നത്. ഈവിൾ ഡെഡ് പരമ്പരയിലെ 6

യെസ് വൺസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 സിനിമ ടാക്കീസ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് ഐശ്വര്യാണ് കേട്ടോ. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വലിയ വാർത്ത വന്നിരിക്കുകയാണ്. അതായത് ചിരിയുടെ മാലപ്പടക്കം പൊട്ടിക്കാനായിട്ട് നമ്മുടെ ധമാൽ സംഘം വീണ്ടും തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അത് ഇന്ദ്രകുമാർ സംവിധാനം ചെയ്യുന്ന ധമാൽ 4 നാളെ ജൂലൈ 10 മുതൽ തിയേറ്ററുകളിൽ ചിരിയുടെ ഒരു മരുഭൂമി തന്നെ തീർക്കുമെന്നതിൽ ഒരു സംശയമില്ല കേട്ടോ. ഓർമ്മയുണ്ടോ ആ ഒരു പഴയ ധമാൽ സിനിമകൾ, ആ വട്ടൻ കഥാപാത്രങ്ങൾ, അവരുടെ വെടിതരങ്ങൾ, പിന്നെ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച ആ ഒരു സാഹസിക യാത്രകൾ. ഇത്തവണ അജയ് ദേവ്ഗൺ, അർഷാദ് വാർസി, റിതേഷ് ദേശ്മുഖ്, ജാവേദ് ജാഫേരി തുടങ്ങിയ വമ്പൻ താരനിര തന്നെ ഒന്നിക്കുമ്പോൾ ചിരിക്ക് യാതൊരു കുറവും ഒന്നും ഉണ്ടായിരിക്കില്ല എന്നതിൽ വളരെയധികം ഉറപ്പുള്ളൊരു കാര്യമാണ് അല്ലേ. കഴിഞ്ഞ സിനിമകളിലെ ആ ഒരു കോമഡി ട്രാക്ക് ഇത്തവണ എങ്ങനെയായിരിക്കും? ഇവർ വീണ്ടും എന്തെങ്കിലും ഒരു വലിയ അബദ്ധത്തിലൊക്കെ ചെന്ന് ചാടുമോ? അതറിയണമെങ്കിൽ നിങ്ങൾ നാളെ തന്നെ പോയി ടിക്കറ്റ് എടുത്ത സിനിമ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പാട്ടുകളിലേക്ക് കടന്നു പോയാലോ.

സെക്കൻഡ് വെക്ടൻ റേഡിയോ 91.2 സിനിമ ടാക്കീസ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഒരുപാട് സിനിമകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഹൊറർ സിനിമയാണോ, അതോ നിങ്ങൾക്ക് ഒരുപാട് പൊട്ടിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ, അതോ കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഡിസ്നി സിനിമകളാണോ ഇഷ്ടം, അല്ലെങ്കിൽ നമ്മുടെ പൃഥ്വിരാജിന്റെ ഐ നോബഡി സിനിമയാണോ ഇഷ്ടം, എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സിനിമകൾ വേഗം തന്നെ തിയേറ്ററിൽ തന്നെ പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് ഐശ്വര്യയാണ്. കറുകപ്പള്ളിയിലെ ഡ്രൈവർ മുഖ്, AVHSS, അരമത്തുമടം, മണപ്പള്ളി, ഡ്രൈവർ മുഖ്, കല്ലുകടവ് എന്നീ റോഡുകളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ട് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. July 8 മുതൽ August 8 വരെയാണ് ഈ ഒരു നിയന്ത്രണം നിലവിലുള്ളത്. ഈ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുന്നവർ സമയക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും ആവശ്യമുണ്ടെങ്കിൽ പകരം മറ്റൊരു വഴി തിരഞ്ഞെടുക്കുവാനും ശ്രദ്ധിക്കണം. ബലിതർപ്പണ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ബലിതർപ്പണ കേന്ദ്രങ്ങളായ മുണ്ടയ്ക്കൽ പാപനാശം, തിരുവുല്ലാമാരം എന്നിവിടങ്ങളിൽ ജില്ലാ കളക്ടർ അനി ജൂല തോമസ് സന്ദർശിച്ചു. ശുചിത്വം ഉറപ്പാക്കാൻ കോർപ്പറേഷൻ, ക്ഷേത്ര ഭരണസമിതികൾ എന്നിവരെ ചുമതലപ്പെടുത്തി. തിരുവുല്ലാവാരത്ത് 40 പരികർമ്മികളുടെ സേവനം ഉറപ്പാക്കും. ദേവസ്വം ബോർഡും സന്നദ്ധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ കൂടുതൽ ബലിതർപ്പണ പന്തലുകൾ ഒരുക്കും. ടിക്കറ്റ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ബലിതർപ്പണ പന്തലുകളിലേക്ക് പ്രവേശിക്കുവാനും പുറത്തിറങ്ങുവാനും വെവ്വേറെ പാതയൊരുക്കും. പോലീസ് ഇതിനായി പ്രത്യേക നിയന്ത്രണ സംവിധാനങ്ങൾ സ്ഥാപിക്കും. തീർത്ഥാടകർക്ക് കൂടുതൽ സുരക്ഷ ഒരുക്കാൻ ലൈഫ് ഗാർഡുകൾ കടൽ തീരങ്ങളിലെ അപകടകരമായ സ്ഥലങ്ങളിൽ താൽക്കാലിക ബാരിക്കേഡുകൾ സ്ഥാപിക്കും. തർപ്പണ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിനുള്ള ശൌചാലയങ്ങളും ഈ ടോയ്ലറ്റുകളും ഉറപ്പാക്കാൻ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും നിർദ്ദേശം നൽകി. കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം കടലാക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അനി ജൂല തോമസ്. ക്ഷേത്രം സന്ദർശിച്ച് ജില്ലാ കളക്ടർ സ്ഥിതിഗതികൾ വിലയിരുത്തി. മഴക്കാലവും രൂക്ഷമായ കടലാക്രമണവും കണക്കിലെടുത്ത് അടിയന്തര പ്രാധാന്യത്തോടെ കടൽ ഭിത്തി നിർമ്മാണം പൂർത്തിയാക്കുവാൻ ജലസേചന വകുപ്പിന് നിർദ്ദേശം നൽകി. കല, സാഹിത്യം, വിദ്യാഭ്യാസം, കായികം, വൈദ്യശാസ്ത്രം, സാമൂഹിക പ്രവർത്തനം, ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, പൊതുകാര്യങ്ങൾ, സിവിൽ സർവീസ്, വ്യാപാരം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ അസാധാരണമായ സേവനങ്ങൾ കൈവരിച്ചവർക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ പത്മ അവാർഡിനായിട്ട് ഓൺലൈൻ നോമിനേഷനുകൾ ക്ഷണിച്ചു. അവസാന തീയതി July 31. വിശദ വിവരങ്ങൾക്കായി www.award.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ജില്ലയിലെ നഗരപ്രദേശങ്ങളിൽ കൊതുകിന്റെ ഉറവിട നശീകരണത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കൊല്ലം വെക്ടർ കൺട്രോൾ യൂണിറ്റിലേക്ക് ജീവനക്കാരെ തെരഞ്ഞെടുക്കും. യോഗ്യത 7ാം ക്ലാസ്. കായികക്ഷമത, മുൻകാല പ്രവൃത്തി പരിചയം, നിയമന കാലാവധി പരമാവധി 90 ദിവസമാണ് പറയുന്നത്. ദിവസവേതനം 675 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 04-74-27-95-01-7 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഒന്നും കൂടി പറയാം, 04-74-27-95-01-7. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വയനാട് കള്ളാടി ദുരന്തത്തിൽ മരണസംഖ്യ 6. കാണാറായവർക്കായി തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ദക്ഷിണ റെയിൽവേയുടെ ഓണം പ്രത്യേക ട്രെയിൻ സർവീസുകളിലേക്ക് റിസർവേഷൻ ആരംഭിച്ചു. മംഗലാപുരം, ചെന്നൈ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് പ്രത്യേക സർവീസ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രഖ്യാപനം. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ ഓസ്ട്രേലിയ സഹകരണത്തിന്റെ ശക്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആണവോർജ്ജ മേഖലയിൽ ഇന്ന് ഒപ്പുവച്ച സുപ്രധാന കരാറിലൂടെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യുറേനിയം വിതരണം സാധ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓസ്ട്രേലിയൻ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ ഇന്ത്യയിൽ ആരംഭിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിജ്ഞാന പങ്കാളിത്തത്തിന് പുതിയ അധ്യായം തുറന്നിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിലും ശ്രീ നരേന്ദ്രമോദി പങ്കെടുത്തു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ബുധനാഴ്ച മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ച നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. മണ്ണിടിച്ചിലിൽ വൻ നാശം വിതച്ച വയനാട് കള്ളാടി ദുരന്തഭൂമിയിൽ നിന്നും ഇന്ന് 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 6. ഇനിയും കണ്ടെത്താനുള്ളവർക്കായി തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്ന മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനുശേഷം വ്യോമമാർഗം സ്വദേശത്തെത്തിക്കുമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു.
1: പക്ഷേ ഇന്ന് വെള്ളം തെളിയുകയും കുറച്ച് താഴുകയും ചെയ്തു, അതുകൊണ്ട് അത് കണ്ടെത്താൻ പറ്റി. രണ്ടാമത്തെ ബോഡി പുഴയിൽ തന്നെ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പുഴയെ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു ടീം 20 NDRF സംഘം പോയിട്ടുണ്ട്. ഈ പരിസരത്ത് പ്രത്യേക പരിശോധന നടത്താനുള്ള മാർഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വൈത്തിരി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എംബാം ചെയ്യാനുള്ള നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും. അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിക്കും.
0: വയനാട് കള്ളാടിയിലെ ദുരന്ത മേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തും മീനാക്ഷിപ്പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനോടൊപ്പം ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനും എതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകളിലെ റിസർവേഷൻ ആരംഭിച്ചു. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മംഗലാപുരത്തുനിന്ന് കോഴിക്കോട്, പാലക്കാട് വഴി ചെന്നൈയിലേക്ക് തിങ്കളാഴ്ചകളിലും ചെന്നൈയിൽ നിന്ന് പാലക്കാട്, എറണാകുളം, കോട്ടയം വഴി കൊല്ലത്തേക്ക് ബുധനാഴ്ചകളിലും തിരുവനന്തപുരത്തുനിന്ന് കൊല്ലം ചെങ്കോട്ട വഴി താമ്പരത്തിന് ബുധനാഴ്ചകളിലും പ്രത്യേക സർവീസ് ഉണ്ടാകും. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നതിന് പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: വെള്ളിയാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച തൊഴിലിടങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈഡേ നിർബന്ധമായും ആചരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സ്ഥാപനങ്ങളുടെയും വീടുകളുടെയും ടെറസ്, റൂഫിന്റെ പാത്തി, ഓവർഹെഡ് ടാങ്കുകൾ എന്നിവിടങ്ങളിൽ കൊതുക് മുട്ടയിടാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേക ശ്രദ്ധ നൽകണം. കൊതുകുകടി ഏൽക്കാതിരിക്കാൻ സ്വയം സുരക്ഷാ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചു വേണം ഉറവിട നശീകരണത്തിൽ ഏർപ്പെടാൻ. ശക്തമായ പനി, തലവേദന, ശരീരവേദന, ശരീരത്തിൽ തിണർപ്പുകൾ, ഛർദി, വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി ചികിത്സ തേടണമെന്നും നിർദ്ദേശമുണ്ട്.
0: കേരള PSC പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ആഭ്യന്തര വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് സമയബന്ധിതമായി സർക്കാരിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ്. ജില്ലയിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി തൂണുകൾക്കും കേടുപറ്റി. ഇന്ന് വൈകുന്നേരം 5:30 വരെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. കോഴിക്കോട് മഴ ശക്തമായതിനെ തുടർന്ന് ചാലിയാറും ഇരുവഞ്ഞിയും ചെറുപുഴയും കരകവിയാൻ തുടങ്ങി. മാവൂർ, പെരുവയൽ, ചാത്തമംഗലം, കൊടിയത്തൂർ പഞ്ചായത്തുകളിലാണ് വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം ഏറെയുള്ളത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം പ്ലാറ്റ്ഫോമിന്റെ പഴയ കെട്ടിടം തകർന്നു വീണു. ആളപായം ഇല്ല. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയർന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ഇന്നലെ ജില്ലയിൽ ശരാശരി 15 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. മണ്ണാർക്കാട് ഭാഗത്താണ് കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത്. ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ അലനല്ലൂർ കണ്ണംകുണ്ട് നിലമ്പതി പാലത്തിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. നെല്ലിയാമ്പതി ചുരംപാതയിൽ മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. മലമ്പുഴ പറച്ചാത്തി തോടിന് സമീപമുള്ള ഉന്നതിയിലെ 4 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇന്ന് രാവിലെ മുതലും ജില്ലയിലെ പലയിടങ്ങളിലും ശക്തമായ മഴയാണ് പെയ്യുന്നത്.
1: മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ ലഭിച്ചതോടെ ചാലിയാർ പുഴയിലും പോഷകനദികളിലും ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വനത്തിനുള്ളിൽ മഴ കനത്തതോടെ ചാലിയാറിലേക്ക് വലിയ തോതിൽ വെള്ളം ഒഴുകിയെത്തുന്നുണ്ട്. കോട്ടയം ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നു. പ്രശ്നപരിഹാരത്തിന് കർമ്മപദ്ധതി രൂപീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ശാസ്ത്രീയമായ പ്രതിരോധ മാർഗ്ഗങ്ങളിലൂടെ ഒച്ചുകളുടെ വ്യാപനം തടയാനാണ് അധികൃതരുടെ നീക്കം. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് ഈ മാസം 19 തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ 16 വരെയാണ് വള്ളസദ്യ. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: 51 പള്ളിയോടങ്ങളാണ് സദ്യയിൽ പങ്കെടുക്കുക. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് ആറന്മുള വഴിപാട് വള്ളസദ്യയുടെ പ്രത്യേകത. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക. 20 സദ്യാലയങ്ങൾ ഇക്കുറി ഉണ്ടാകും. KSRTC ബജറ്റ് ടൂറിസം വഴി എത്തുന്ന ഭക്തർക്ക് പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലാകും സദ്യ സജ്ജീകരിക്കുക. ഇതിനുള്ള ബുക്കിംഗ് ആരംഭിച്ചു. ആറന്മുള boatrice.com എന്ന വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാം.
1: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 567 പോയിന്റ് നേട്ടത്തിൽ 77,071, നിഫ്റ്റി 177 പോയിന്റ് നേട്ടത്തിൽ 24,059 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില പവന് 80 രൂപ വർദ്ധിച്ച് 1,05,040 രൂപയും ഗ്രാമിന് 13,130 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വയനാട് കള്ളാടി ദുരന്തത്തിൽ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. മരണസംഖ്യ 7. കാണാതായവർക്കായി തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ദക്ഷിണ റെയിൽവേയുടെ ഓണം പ്രത്യേക ട്രെയിൻ സർവീസുകളിലേക്ക് റിസർവേഷൻ ആരംഭിച്ചു. മംഗലാപുരം, ചെന്നൈ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് പ്രത്യേക സർവീസ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

അനാർക്കലി അനാർക്കലി.

0: എന്തൊക്കെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഒരു മഷിത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.
1: എന്റെ വളയിട്ട കൈപിടിച്ച്

0: ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
5: ഒരു സൊല്യൂഷൻ ഉണ്ട്.
4: എന്ത് സൊല്യൂഷൻ?
5: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
6: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
7: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
6: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

0: ഇപ്പോഴത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ, ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
6: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
7: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
5: എന്തോ പ്ലാനിംഗിലാണല്ലോ.
4: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
5: ഡബിൾ ഹാപ്പി.
4: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
6: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി. 8 റേഡിയോ 91.2.

ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കുന്ന ചിലരുണ്ട് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ. അവര് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും സമ്പാദ്യവും. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം. കൂടെയുള്ളത് ഞാൻ സജന. ആരെയാണ് ഈ ഭൂമിയിൽ ഭയപ്പെടേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. ദൈവത്തിനെ എന്ന് പറയുന്നവരുണ്ടാവും. അത് മരണം തൊട്ടുള്ള ജീവിതത്തിലാണെന്നും ചിലപ്പോൾ ജീവിതത്തിൽ തന്നെ ചില പരീക്ഷണങ്ങളാണെന്നുമാണ് വിശ്വസിക്കുന്നത്. എന്നാലും ദൈവത്തിന് ചില പ്രവചന ഭാവങ്ങൾ ഉണ്ടെന്ന് പറയാം. അത് പ്രാർത്ഥനകളാണ്, കർമ്മങ്ങളാണ്. നല്ല കർമ്മങ്ങൾ ചെയ്താൽ ദൈവം നന്മ ചെയ്യുമെന്നും ചിലപ്പോഴേ പരീക്ഷണം വന്നാലും നല്ലതിന്റെ കാലം വരുമെന്നൊക്കെ ദൈവം നൽകുന്നത് പ്രത്യാക്ഷയുടെ സന്ദേശങ്ങളാണ്. പിന്നെ രണ്ടാമതുള്ളത് പ്രകൃതിയാണ്. മഴയായി, കൊടുങ്കാറ്റായി, വെള്ളപ്പൊക്കമായി ഒക്കെ വരുന്ന പ്രകൃതി, അതിലും ഒരു പ്രവചന ഭാവം മുൻകൂട്ടി നമുക്ക് പറയാൻ കഴിയും. റെഡ് അലർട്ട്, യെല്ലോ അലർട്ട് എന്നൊക്കെ പറയും. അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കും. സർക്കാരിന് തന്നെ അതിന് ഉത്തരവാദിത്വം ഉണ്ടാകും. സന്നദ്ധ സംഘടനകൾ രംഗത്തിറങ്ങും. അതൊക്കെ ആ ഒരു വഴിക്ക് അങ്ങ് പോകും. എന്നാൽ മൂന്നാമതായി വരുന്ന മറ്റൊരു വിഭാഗമാണ് പാമ്പുകളും അണലി. പിന്നെ കാടിന്റെ പ്രദേശങ്ങളിലാണെങ്കിലേ കാട്ടാനകൾ, കാട്ടുമൃഗങ്ങൾ എന്നൊക്കെ പറയും. അതിന് നമുക്ക് ചില അനുഭവങ്ങളും മുൻവിധികളും ഒക്കെ വേണമെങ്കിൽ പറയാം, ആന ഈ വഴി വരില്ല, മറ്റൊരു വഴിയേ വരികയുള്ളൂ, ഇങ്ങനെയൊക്കെ പറയും. എന്നാലേ യാതൊരു പ്രവചനം സാധ്യമല്ലാത്ത, ആർക്കുമൊന്നും പ്രവചിക്കാനാകാത്ത, ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുകയും ഒപ്പം നിന്നുവെന്ന് തോന്നിപ്പിച്ച് കാലുവാരി അടിക്കുകയും കാണുമ്പോൾ ഒന്ന് പറയുകയും കാണാത്തപ്പോൾ മറ്റൊന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന, ഒരന്ത്രം കൊണ്ട് മനസ്സ് വായിച്ചെടുക്കാൻ കഴിയാത്ത, ഒരനുഭവങ്ങളോട് പഠിക്കാൻ കഴിയാത്ത ഒരു ജീവിയായി മാറുകയാണ് മനുഷ്യർ എന്ന് പറയുമ്പോഴേ നമ്മളല്ലാത്ത മറ്റാരോ ആണെന്ന് വിചാരിക്കേണ്ട, നമ്മൾ ഉൾപ്പെടെയുള്ളവർ. അതിനെ കുറിച്ച് പറയാം. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

0: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

മൃഗങ്ങൾക്ക് വിശക്കുമ്പോഴും അതിനെ ഉപദ്രവിക്കാൻ ചെല്ലുന്നുവെന്ന് തോന്നുമ്പോഴാണ് അത് പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്നത്. അല്ലാതെ പിന്നാലെ നടന്നെ മനുഷ്യരെ കടിക്കലോ ഉപദ്രവിക്കലോ മൃഗങ്ങൾക്കൊരു പ്രധാനപ്പെട്ട കാര്യമേ ഇല്ല. എന്നാലേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ചിലർക്ക് എല്ലാവരും എപ്പോഴും അസ്വസ്ഥതപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. മറ്റു ചിലർക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഗുണങ്ങളോ നേട്ടങ്ങളോ ഉണ്ടാകുമ്പോഴേ അതിൽ അസ്വസ്ഥമായി അവരെ ഉപദ്രവിക്കുക, ശല്യം ചെയ്യുക, അതിനുവേണ്ടി ആസൂത്രണം ചെയ്യുക, ഇതൊക്കെ ചിലരുടെ വിനോദമാണ് കേട്ടോ. എന്നാലേ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഭാവമോ ഒരു പ്രതികരണ രീതി ഇല്ലെന്നാണ് മൃഗശാസ്ത്രം പഠിച്ചിട്ടുള്ളവർ പറയുന്നത്. എന്നാലേ നരവംശ ഗവേഷകർ പറയുന്നത് മനുഷ്യന്റെ പ്രവചനാതീതമായ ഭാവത്തെക്കുറിച്ചാണ് എപ്പോഴും പറയാറുള്ളത്. കാരണമേ ഏത് തരത്തിൽ എങ്ങനെ പെരുമാറും എന്തായിരിക്കും അടുത്ത നിമിഷം നിശ്ചയിക്കാൻ സാധ്യമല്ല. വലിയ മാരകമായ പ്രഹരശേഷിയുള്ള യന്ത്രങ്ങൾക്ക് പോലും ആ ലോഗോ ബുക്ക് ഉണ്ടാകും. ആ ലോഗോ ബുക്കിനെ നോക്കിയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത്. ബാക്കിയുള്ള പ്രവർത്തന സാഹചര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതുമൊക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സെറ്റ് ചെയ്യുക ഒരിക്കലും സാധ്യമല്ല. അവര് വിചാരിക്കുന്നതും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുകൂടിയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് എന്നതാണ് ഒരു സത്യം. ഏതായാലും ഇത് വളരെ രസകരമായ ഒരവസ്ഥയാണ്. ഒരുപാട് മനുഷ്യർ ഇന്ന് നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് കുടുംബങ്ങളിൽ, അയൽവീടുകളിൽ, സ്ഥാപനങ്ങളിൽ ആള് കൂടുന്നതും ഇടപഴകുന്നതുമായ ഏതൊക്കെ സ്ഥലങ്ങളുണ്ടോ അവിടെയൊക്കെയും ഇതിന്റെ പ്രതികരണങ്ങളാണ് വലിയ പ്രാധാന്യം. ഇതല്പം കുറവുണ്ടായിരുന്നത് കോവിഡ് കാലത്ത് മാത്രമാണ്. കാരണമേ അന്ന് എല്ലാവരും മരണഭീതിയിലായിരുന്നു എന്നതാണ് ഒരു സത്യം. അത് മാറിയപ്പോഴേ 10 മടങ്ങ് ശക്തിയിൽ അത് വീണ്ടും വന്നു. ഇത് എന്റെ റേഡിയോ 91.2 ലെ

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ,
3: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
2: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട, ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
3: ഡബിൾ ഹാപ്പി.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
4: കേൾക്കൂ എന്റെ റേഡിയോ 91.2.

ഈ മൃഗങ്ങളുടെ പ്രതികാരം അത് നമുക്ക് ദൃശ്യമായി കാണാവുന്നതാണ്. അവരുടെ മനസ്സിൽ ഈ ചിന്തയൊക്കെ ഉണ്ടെങ്കിലും ചേരി പാഞ്ഞു വരും, കൺമുന്നിലേക്ക് ഓടി വരും, ശബ്ദം കേൾക്കാം, കാണാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ മനുഷ്യന്റെ പ്രതികാരം നമുക്ക് ആർക്കും കാണുക സാധ്യമല്ല. അതുപോലെ അസൂയ, കുശുമ്പ്, വായിൽ വരുന്ന എന്തും പറയും തുടങ്ങിയ എല്ലാ മാർഗങ്ങളും അതിനായി സ്വീകരിക്കും. ആ രീതി മൃഗങ്ങൾക്ക് അത്ര പരിചയമല്ല. അതുകൊണ്ട് തന്നെ ആക്രമണം എപ്പോഴും മാരകമാകുന്നത് മൃഗങ്ങളെക്കാൾ കൂടുതൽ മനുഷ്യരാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ കാട്ടാന കൊല്ലി ഇടിക്കുകയും ഒക്കെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇങ്ങനെ മരിക്കുമോ എന്ന്. മരിക്കും മരിക്കും, അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് കേട്ടോ. ഈ ആത്മഹത്യ എന്ന പേരിൽ ഒരുപാട് മനുഷ്യർ മരിക്കുന്നത് ആരെ ഭയന്നിട്ടാണ്? കാശ് ഭയന്നോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭയന്നിട്ടാണോ? അല്ലേ, അല്ല. വളരെ സുന്ദര സുമുഖന്മാരായ ഈ മനുഷ്യരെ ഭയന്നിട്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ അവരുടെ അപമാനം, അവരുടെ ആക്രമണം, അവരുടെ കുറ്റപ്പെടുത്തൽ ഒക്കെ കൊണ്ടാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു പര്യായം കൂടി നമ്മൾ നൽകണം. ധീരൻ, എന്ത് ധീരതയാണ് അവർ കാണിച്ചതെന്ന് ചോദിച്ചാലേ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ലെങ്കിലും പട്ടാളത്തിൽ ജോലി ചെയ്തില്ലെങ്കിലും നാട്ടിലെ ഇത്തരം വിഷജന്തുക്കളായ മനുഷ്യരുടെ ഒരുപാട് വെടിയുണ്ടകൾ അതിജീവിച്ചാണ് ഒരുപാട് മനുഷ്യർ ജീവിച്ചത്. അതുകൊണ്ടാണ് ആ മനുഷ്യരെ പരസ്പരം സ്നേഹിക്കണം, ആദരിക്കണം എന്നൊക്കെ പറയുന്നത്. ഇത് പറയുമ്പോഴേ എല്ലാ വേട്ടക്കാരും നമ്മൾ ഒഴികെയുള്ളവരാണെന്ന് വിചാരിക്കേണ്ട. നമ്മളും പല സന്ദർഭങ്ങളിൽ വേട്ടക്കാരാകാറുണ്ടായിരിക്കാം. സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഉണ്ടെങ്കിലേ വിഷമിക്കേണ്ട. അതൊന്ന് തിരുത്തിയാൽ മതി, അത് ഉപേക്ഷിച്ചാൽ മതി. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയതാണ്.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
8: എന്തോ പ്ലാനിംഗിലാണല്ലോ.
7: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
8: ഡബിൾ ഹാപ്പി.
7: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
9: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

ഒരർത്ഥത്തിലെ മനുഷ്യൻ പാവമാണ്. എപ്പോഴാണെന്ന് അറിയാമോ? മരിക്കുമ്പോൾ, അല്ലെങ്കിൽ മരണം ഉറപ്പായി കഴിയുമ്പോൾ. ഏറ്റവും പാവപ്പെട്ട മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ മരിച്ചവരാണ്. അവരുടെ മേൽ ജീവിച്ചിരിക്കുന്നവർ അപവാദങ്ങൾ പറയും. മറ്റു പലരുടെയും ശരീരത്തിൽ കയറി എന്നൊക്കെ പറഞ്ഞു. അത് ജീവിച്ചിരിക്കുന്നവർ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുക മശാനത്തിന്റെ തൊട്ടടുത്താണ്. താമസിക്കുന്നതിന്റെ നാല് വശവും മശാനമാണെങ്കിൽ ഏറ്റവും ശാന്തിയാണ് അവിടെയാണ്. കാരണം ചുറ്റിനും പാവങ്ങളായ ആളുകളാണ്. മരിച്ചവർക്ക് ഒരാളെ ഉപദ്രവിക്കാൻ ഒരു കഴിവുമില്ല. ജീവിച്ചിരിക്കുന്നവർ ജീവനെ ഉപാധിക്ക് വേണ്ടി ആ ഉപദ്രവം പറയുന്നു എന്നല്ലാതെ അതിനാർക്കും സാധ്യമാവുകയില്ല. ഏതായാലും ഈ പറഞ്ഞ മനുഷ്യന്റെ ഉപദ്രവങ്ങളിൽ നിന്നും സ്വയം പ്രതിരോധിക്കാനും നമ്മൾ ആരുടെയും ഒരു ഉപദ്രവകാരി ആകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: മനസ്സിനെ മൃദുലമാക്കുന്ന സംഗീതവും ഓർമ്മകളെ തഴുകിയുണർത്തുന്ന മനോഹര ഗാനങ്ങളും ഒരുമിച്ച് നിന്ന പ്രിയ പരിപാടി യെസ് ദ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്നത്തെ ഈ സംഗീത യാത്രയിൽ കാലം മായ്ക്കുന്ന ചില ഗാനങ്ങളും മനസ്സിൽ എന്നും മായ നിൽക്കുന്ന ഈണങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കാനായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. ആരാണ് ഞാൻ? യെസ്, ആർജിൻ ഇതിനാണ് കൂടെ ഉള്ളത് ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ ഗാനമഞ്ജരിയിലേക്ക് വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544470012. വേഗം തന്നെ വിളിച്ചോളൂ.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
7: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
8: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
7: അപ്പൊ പഴയ ചോയ്സോ?
8: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
7: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
8: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
7: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
8: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
7: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
6: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
9: അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ വന്നിരിക്കുകയാണ്. ഇത് എൻ്റെ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഗാനമഞ്ചരിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ചരിയിലേക്ക്. വിളിക്കണ നമ്പർ ഇതാണ്, 9544700902. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ.
10: ഹലോ
9: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
10: സജിയാണ്.
9: സജിട്ടാ, പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം? ചായ കുടിച്ചോ? ഇവിടെ എല്ലാവർക്കും സുഖമാണ്. അവിടെ ചായ കുടിച്ചോ? ചായ കുടിക്കാനായിട്ടുള്ള സമയമായിരിക്കാണ് ഞങ്ങൾക്കും.
10: ആ
9: ചേട്ടാ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
10: 1990
9: നമ്മുടെ നാടല്ലേ. അപ്പൊ ആ പാട്ട് വെച്ചുതരാം കേട്ടോ. ഇത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ട്?
10: എന്റെ റേഡിയോയിലെ എല്ലാ ശ്രോതാക്കൾക്കും, അണിയറ പ്രവർത്തകർക്കും
9: എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണല്ലേ. ഓക്കെ ചേട്ടാ. അതെ, എന്നതേ പോലെ നമുക്ക് ഇതാ ഒരു മെസ്സേജ് ഉണ്ട്. പ്രിയപ്പെട്ട ഗാനമഞ്ചരിക്ക് നല്ലൊരു ശുഭസായനം ആദ്യം നേർന്നു കൊള്ളട്ടെ. മനസ്സിനക്കര എന്ന ചിത്രത്തിലെ തങ്കത്തിങ്കൾ വാനിൽ എന്ന ഗാനം ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന സൽമാ ജമാലുദ്ദീന് എല്ലാവിധ ജന്മദിന ആശംസകളും നേർന്നുകൊണ്ട് ഈ ഗാനം സൽമ ചേച്ചിക്ക് വേണ്ടി ഒന്ന് കേൾപ്പിക്കണേ എന്ന് സ്നേഹത്തോടെ ജയശങ്കർ, സലിത, ശ്രീനന്ദ, ഫോർട്ട് കൊച്ചി. അപ്പോൾ ഈ പാട്ട് നമുക്ക് ഇതിനോടൊപ്പം കേൾക്കാം.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

അങ്ങനെ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടായി കേട്ട് നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരി നിങ്ങളോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. അപ്പോൾ വേഗം തന്നെ വിളിച്ചുള്ളൂ ഗാനമഞ്ജരിയിൽ പാട്ടുകൾ കേൾക്കാനായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700902. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? സുനിലേട്ടാ. ജോക്കർനാഥ പാട്ട് ഇന്ന് ആർക്ക് വേണ്ടിയാ ഈ പാട്ട്? ഇന്ന് ആർക്ക് വേണ്ടിയാ പറ? ആർക്ക് വേണ്ടി ഈ പാട്ട് ചോദിച്ചത്? എല്ലാവർക്കും വേണ്ടിയാണല്ലേ. ആ ഓക്കെ, എന്തായാലും ചേട്ടാ ഇന്ന് ഇന്നതില് പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ ശരി. ആ ശരി, ആ മനസ്സിലായി. ആ പാട്ട് ഇന്ന് ഇപ്പൊ കേക്കാം കേട്ടോ. ഓക്കെ. ഇതാ സുനിൽ പുതിയതിനു ശേഷം സുനിൽ പള്ളിമൻ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ദേവസന്ധ്യ ഗോപുരത്തിൽ ഈ ഗാനം ഒന്ന് വെച്ച് തരണേന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് പാട്ട് നമുക്ക് ഇതിനോടൊപ്പം കേട്ടിട്ട് വരാം.

0: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
1: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്ത് സൊല്യൂഷൻ?
1: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, മാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
4: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
3: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
4: ഡബിൾ ഹാപ്പി.
3: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
5: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി.

0: അങ്ങനെ രണ്ട് സുല്ലിയേട്ടന്മാർക്കുമുള്ള പാട്ട് കേട്ട് അങ്ങനെ വീണ്ടും നമ്മൾ തിരികെ വന്നിരിക്കുകയാണ്. ഇത് എൻട്രിയുടെ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് അറിഞ്ഞ നിതിനാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചുള്ളൂ ഗാനമഞ്ജരിയിലേക്ക്. വിളിക്കുന്ന നമ്പർ ഇതാണ് 9544-7001-2. വേഗം തന്നെ വിളിച്ചോളൂ. നമുക്കൊരു കോളുണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ എന്റെ പേര് ബൈജു, തൊലേസം വിളിക്കാം.
0: ആ പേര് വ്യക്തമായില്ല, ആരാണ്? ബൈജു
1: ബൈജു തൊലേസം വിളിക്കണം.
0: ആ പറഞ്ഞു ചേട്ടാ, ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ? ഇന്ന്
1: ഇഷ്ടമുള്ള പാട്ട് സെലക്ട് ചെയ്തു.
0: അല്ല അങ്ങനെ പറയാ ചേട്ടൻ, പറ ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറ.
1: ഇഷ്ടപ്പെട്ട പാട്ട്
0: പൊന്നുരുഖം
1: പൂക്കാലം കമ്മലണിഞ്ഞു, ഒരു പാട്ട്.
0: സിനിമയുടെ പേരറിയാവോ?
1: അറിയത്തില്ലയ്യോ.
0: കൂടെ ഇവിടെ എന്ന സിനിമയിലെ പൊന്നുരുഖം പൂക്കാലം അല്ലേ? ഓക്കെ ചേട്ടാ, ആ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ ശരി. ഇതാ മറ്റൊരു മെസ്സേജ് കൂടെ വന്നിട്ടുണ്ട്. ഹായ് നിതിൻ, ചാത്തുന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് നക്ഷത്ര കൂടാരം എന്ന പടത്തിൽ എം ജി അണ്ണൻ പാടിയ പൊട്ടുകുത്തി ചൂടാപ്പു ചൂടി എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് പാട്ടും നമുക്കിതിനോടൊപ്പം കേട്ടുവരാം.

0: നമ്മൾ വീണ്ടും തിരികെ വന്നിരിക്കുകയാണ്. ഇത് എൻട്രോയുടെ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. നമ്മുടെ രാജീവേട്ടൻ പറഞ്ഞ പാട്ട് നക്ഷത്ര കൂടാരം എന്ന പാടത്തിലെ പൊട്ടുകുത്തി ചൂടാപ്പു ചൂടി എന്നാണ്. പക്ഷേ നക്ഷത്ര കൂടാരം എന്ന സിനിമയിലെ അല്ല ഇത്, മഴവിൽ കൂടാരം എന്ന സിനിമയിലെ പാട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെറിയൊരു തിരുത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് വേഗം തന്നെ ഗാനമഞ്ജരിയിലേക്ക് വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ, നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഇളയരാജ്.
0: ഇളയരാജ്, എവിടുന്നാണ് വിളിക്കുന്നത്?
1: സംഘപുരമുക്ക്.
0: സംഘപുരമുക്ക്. ചേട്ടാ സുഖമാണോ?
1: ആ സുഖം തന്നെ. ചായ ഒക്കെ കുടിച്ചിരിക്കുന്നു. ചേട്ടൻ ചായ കുടിച്ചോ?
0: ചായ കുടിച്ചു. ഓക്കെ
1: ചേട്ടൻ. രാഗതരം കളിക്കാതെ അമാവാസി നാളിൽ ഞാനൊരു പൂർണ്ണചന്ദ്രനെ കണ്ടു എന്നുള്ള ഒരു പാട്ട്. സിനിമയല്ല, ഒരു ആൽബമാണ്, യേശുവാസിന്റെ രാഗതരം കളി.
0: രാഗതരം കളി എന്ന ആൽബത്തിലെ അമാവാസി നാളിൽ ഞാനൊരു ആരെ കണ്ടു?
1: പൂർണ്ണചന്ദ്രനെ
0: കണ്ടു. ഓക്കെ, നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. ശരി, ഇത് നമുക്കൊരു മെസ്സേജും കൊണ്ട്. ഹലോ നിതിൻ, ഞാൻ കൊല്ലം കടപ്പാക്കടയിൽ നിന്നും മാധുരിയാണ്. എനിക്ക് വിയറ്റ്നാം കോളനി എന്ന സിനിമയിലെ ഊർവലം വരും വരും എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും കേട്ടിട്ട് തിരിച്ചു വരാം.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
5: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
7: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
8: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
7: അപ്പൊ പഴയ ചോയ്സോ?
8: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
7: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
8: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
7: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
8: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
7: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
6: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യ പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: നമ്മളൊരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു മാറ്റവും വരുത്താൻ കഴിയാത്ത കാര്യങ്ങളെയോ വ്യക്തികളെയോ കുറിച്ച് ആലോചിച്ച് വെറുതെ വിഷമിച്ചുള്ള സമയം സമാധാനവും കളയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ചുറ്റി നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് നമുക്ക് അനുകൂലമായി മാറ്റാനുള്ള സൂപ്പർ പവർ ഒന്നും എന്തായാലും നമുക്കില്ല. അതുകൊണ്ട് ഉള്ള സമയത്ത് നമുക്ക് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതെ, നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മാറ്റം വരുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാം, അതിനുവേണ്ടി പ്രയത്നിക്കാം. യെസ്, ഇപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കൂ. വിളിക്കൂ എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 954-4700-912. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിക്കൂ. നിങ്ങളുടെ കൂടുതൽ കഴിഞ്ഞാൽ ഇവിടെ വെയിറ്റ് ചെയ്യണം. പക്ഷെ ഇപ്പൊ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ.
1: ഹലോ മോനേ.
0: ഹലോ. ആ, മനസ്സിലായി. നമസ്കാരം.
1: നമസ്കാരം മോനെ.
0: എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം.
0: വിശേഷം. ചായ ഒക്കെ കുടിച്ചോ?
1: ചായ
0: കുടിച്ചു. ഓക്കെ. കേട്ടിങ്ങനെ ഇരിക്കാണല്ലേ. ഓക്കെ, അമ്മക്ക് ഇന്ന് ഏത് പാട്ടാണ് വേണ്ട? ആ, സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. ഫുഡൊക്കെ കഴിച്ചു, ചായ ഒക്കെ കുടിച്ചു. ഞങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കണം, എല്ലാരോടും സംസാരിച്ച്. അമ്മക്ക് ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? പേര് പറ ആൽബത്തിന്റെ. ആൽബത്തിന്റെ പേരോ പാട്ട്?
1: ഞാൻ
0: ആ പാട് പാട്. ഇത് ഭക്തിഗാനമാണോ അമ്മേ?
1: ഭക്തിഗാനം തോന്നുന്നു, പക്ഷെ ഇതൊരാൽബുവാ.
0: ആണല്ലേ. ആഹ്, നമ്മൾ നോക്കട്ടെ, കിട്ടുവാണെങ്കിലും ഉറപ്പായിട്ട് നമ്മൾ വെച്ചുതരാം കേട്ടോ. ഓക്കെ, ശരി. ഇതാ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് ചേച്ചി, ഞാൻ ഗൗരി. എനിക്ക് കാണാ കൺമണി എന്ന സോങ് വെച്ചിരുന്നു ചോദിച്ചിരിക്കുകയാണ്. ചേച്ചി അല്ല, ചേട്ടനാണ് ചേട്ടൻ. അപ്പോൾ ഈ പാട്ട് നമുക്ക് ഇതിനോടൊപ്പം കേൾക്കാം കേട്ടോ.

0: ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ജീവിതം വെറും ശൂന്യമാണ് എന്നാണ് എൻ്റെ ഒരു ചിന്ത. അതായത് സമയം, ആരോഗ്യം, ശാന്തമായ മനസ്സ്, തിരക്കില്ലാത്ത പ്രഭാതങ്ങൾ, യാത്രയുള്ള സ്വാതന്ത്ര്യം, കുറ്റബോധമില്ലാത്ത വിശ്രമം, വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം, ആഴത്തിലുള്ള ഉറക്കം, നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ, അർത്ഥവത്തായിട്ടുള്ള സംഭാഷണങ്ങൾ. അതെ, നമുക്ക് അർത്ഥവത്തായിട്ടുള്ള സംഭാഷണങ്ങളിലേക്ക് പോകാം. അതെ, ഇത് എൻട്രിയുടെ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ വിളിക്കാം, സംസാരിക്കാം. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ, നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ,
1: ഗുഡ് ഈവനിങ്.
0: ഇതാരാണ് സംസാരിക്കുന്നത്? വ്യക്തമല്ലേ ചേട്ടാ, ഒന്നുകൂടെ പറയോ.
1: ഹാഷിം.
0: ഹാഷിം എന്നല്ലേ പേര്? ആ ചേട്ടാ, എവിടുന്നാ വിളിക്കുന്നേ?
1: തേവലക്കര.
0: ഓക്കെ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകണോ ജീവിതം? ചായ കുടിച്ചോ? ചായ കുടിച്ചോ. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ? ഒരു വെല്ലം പൊന്നും പോവും. ഇത് ആർക്ക് വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടോ ഇന്ന്? കേൾക്കാൻ വേണ്ടിയാണ് അല്ലേ? ഓക്കെ ചേട്ടാ, ഇപ്പൊ ഈ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ ശരി. ഇത് നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, ഞാൻ മണപ്പള്ളിയിൽ നിന്ന് മാളുവാണ്. എനിക്ക് അനന്തപത്രം എന്ന സിനിമയിലെ മിന്നാരം എന്ന് പറയുന്ന പാട്ട് എനിക്ക് വെച്ചു തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പാട്ട് നമുക്ക് ഇതിനോടൊപ്പം കേൾക്കാം.

0: സിൽക്സും വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
5: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
6: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
7: ഒരു സൊല്യൂഷൻ ഉണ്ട്.
6: എന്ത് സൊല്യൂഷൻ?
7: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, മാരിപ്പള്ളി, ആറ്റിങ്ങൽ.
8: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: അങ്ങനെ മനോഹരമായിട്ടുള്ള രണ്ട് പാട്ടായിക്കിട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരിയിൽ നിന്ന് കൂടെ ഉള്ളത് ആർജ്ജൻ എതിരാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ നിങ്ങൾ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ ഗാനമഞ്ജരിയിലേക്ക്. അതിനായിട്ടുള്ള നമ്പർ 9544700902. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ, ഗാനമഞ്ജരി.
0: അതെ, ഗാനമഞ്ജരിയാണ്. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഞാനിവിടെ മൈനാപ്പള്ളിയിൽ നിന്ന് അജിതയാണ്. ഞാൻ മുമ്പ് വിളിച്ചിട്ടുണ്ട്. ഐശ്വര്യ.
0: ഐശ്വര്യയാണോ എടുത്തത്?
1: ഓക്കെ.
0: അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ രണ്ടാഴ്ച മുന്നേ എന്റെ അമ്മ മരിച്ചുപോയായിരുന്നു.
0: അമ്മ
1: വേണ്ടിട്ട് ഒരു പാട്ടിന് വേണ്ടിട്ടാണ്.
0: ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് താരണ്യ സിനിമയിലെ മറഞ്ഞു പോയത് എന്നുള്ള പാട്ട്.
0: മറഞ്ഞു പോയത്. ഓക്കെ, ആ പാട്ട് വെച്ചുതരാം കേട്ടോ.
1: എന്നെ ഒരുപാട് സ്നേഹിച്ചൊരു അമ്മമ്മയാണ്. അപ്പൊ അമ്മയുടെ ഓർമ്മകൾക്ക് വേണ്ടി എന്റെ പാട്ട്
0: സമർപ്പിക്കണം. അമ്മമ്മയുടെ പേരെന്തായിരുന്നു?
1: സരോജിനി അമ്മ.
0: സരോജിനി അമ്മ. ഓക്കെ, അപ്പൊ സരോജിനി അമ്മയ്ക്ക് വേണ്ടി നമുക്ക് ആ പാട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ശരി. ഇതാ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് ചേട്ടാ, എന്റെ പേര് അശ്വതി, ഓച്ചറയാണ് വീട്. എനിക്ക് ഒരു പാട്ട് വേണം. എന്റെ അച്ഛൻ മരിച്ചിട്ട് 9 മാസമായി. ബാലേട്ടൻ എന്ന സിനിമയിലെ ഇന്നലെ എന്റെ നെഞ്ചിലെ എന്ന പാട്ട് മതി. ഞാൻ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ മെസ്സേജ് അയക്കുമായിരുന്നു. അന്നൊക്കെ എന്റെ അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു പാട്ട് ചോദിച്ചിരുന്നത്. ഇപ്പോൾ എന്തോ അയക്കാൻ തോന്നി. സെപ്റ്റംബർ 29 ഒരു വർഷമാകും അച്ഛൻ മരിച്ചിട്ട്. അപ്പോൾ അച്ഛന് വേണ്ടി ഈ പാട്ട് വെച്ചിരുമോ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ,
3: എന്തോ പ്ലാനിംഗിലാണല്ലോ.
2: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട, ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
3: ഡബിൾ ഹാപ്പി.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
4: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ചരി.

നമ്മൾ വീണ്ടും ഇവിടെ തിരികെ എത്തിയിരിക്കുകയാണ്. യെസ്, ഇത് എൻ്റർവ്യൂ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഗാനമഞ്ചരിയോടൊപ്പം ഇന്ന് കൂടെയുള്ളത് അർജന്റ് ഇതിനാണ്. ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് വേഗം തന്നെ നിങ്ങൾ വിളിച്ചോളൂ ഗാനമഞ്ചരിയിലേക്ക്. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700912. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഗുഡ് ഈവനിങ് മിഥുൻ. എനിക്ക് മിഥുൻ നല്ല കേട്ടോ, എന്റെ പേര് നിധിൻ എന്നാണ്. എനിക്ക് ഒരു യേശുദാസ് പാടിയ ഒരു പഴയ ആൽബം സോങ് വേണം, നീ എൻ വീണയിൽ എന്ന്.

0: തുടങ്ങുന്ന പാട്ടാണ്. ശൈലജയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പാട്ടുണ്ടോ നോക്കാം, ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെച്ചിരുന്നായിരിക്കും കേട്ടോ. ഇത് നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് കൂടെ പോയിട്ട് വരാം.
1: ഹലോ,
2: പരിപാടി കഴിഞ്ഞോ?
0: ഇല്ല, നടന്നോണ്ടിരിക്കാണ്.
2: പിന്നെ എനിക്ക് ശിഖാമണിയിലെ ആ നിലാവാനിലെ ആ പാട്ടൊന്ന് ഇട്ടരാവോ?
0: പാട്ടിട്ടരാം, പക്ഷെ ഇത് ആരാന്ന് പറ?
2: ഐശ്വര്യ.
0: ഐശ്വര്യ എവിടുന്നാ വിളിക്കുന്നത്?
2: ഞാൻ പറഞ്ഞേക്കാവുന്നു, ഫോൺ ഞാൻ എപ്പം കേൾക്കുന്നത്
0: ആണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഐശ്വര്യക്ക് വേണ്ടി ഇട്ട് തരാം കേട്ടോ.
2: ഓക്കെ ഓക്കെ
0: ഓക്കെ, ശരി.

0: യെസ് ഗുഡ് ഈവനിങ് ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഗാനമഞ്ചരിയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം ഇതേപോലെ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട്. അതിനായിട്ടുള്ള നമ്പർ ഇതാണ് 9544790912. ഇപ്പോൾ വേവായിക്കോട്ടെ, ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്.
1: ഹായ് ഗുഡ് ഈവനിങ്, എനിക്ക് മഞ്ഞളാടുന്ന ദേവിക്ക് എന്നൊരു പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചിരിക്കുകയാണ്. എൻ്റെ പേര് മാളു എന്നാണ്. അപ്പോൾ മാളു ചേച്ചിക്ക് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഇത് അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജും ഉണ്ട്. ഹായ് നിതിൻ, ഗുഡ് ഈവനിങ്, ഞാൻ മണപ്പളിൽ നിന്നും ബുഷറയാണ്. എനിക്ക് ബാലികാല സഖി എന്ന ഫിലിമിലെ താമരപ്പൂ കാവനത്തിൽ നിന്ന് തുടങ്ങുന്ന പാട്ടെന്ന് വെച്ച് തരണേ പ്ലീസ് പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഹസ്ബൻഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ഹസ്ബൻഡ് പേര് പറഞ്ഞിട്ടില്ല, സോ പേര് പറഞ്ഞ ഹസ്ബൻഡിന് വേണ്ടി നമ്മൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് പാട്ട് കേട്ട് നിങ്ങൾ വേഗം തന്നെ തിരിച്ചു വന്നോളൂ.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7998-87. മറ്റൊരു നമ്പർ 9846-7668-44. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേയുള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു. ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് അർജന്റീനയാണ്. അപ്പോൾ ഇന്ന് എന്നോടൊപ്പം കൂടിയ എല്ലാവർക്കും 1000 നന്ദിയും കടപ്പാടും നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ ഗാനമഞ്ജരിയോടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എൻ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജ്ജിതം. ഇനി കണ്ടെത്താനുള്ളത് രണ്ടുപേരെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനകാലം പരാതിരഹിതമായിരിക്കണമെന്ന നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. മൂന്ന് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന എട്ടിലേക്ക്. ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ ഭാഗമായി മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഓസ്ട്രേലിയ സൌഹൃദത്തിന്റെ നെടുംതൂണുകളായി നിൽക്കുന്നത് പ്രവാസി സമൂഹമാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി നരേന്ദ്രമോദി പ്രതിനിധിതല കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷ, ആണവോർജ്ജം, നൈപുണ്യ വികസനം, ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള കരാറുകൾക്കും അന്തിമരൂപം നൽകി. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് മൂന്ന് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ മരിച്ചവരുടെ എണ്ണം ആറായി. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ച് എംബാം ചെയ്ത് എയർലിഫ്റ്റ് വഴി ബന്ധുക്കൾക്ക് കൈമാറും. തിരച്ചിൽ ഇന്ന് വൈകിയും തുടരുകയാണ്. ഇനി രണ്ടുപേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. നിർമ്മാണ കമ്പനിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. വയനാട് കള്ളാടിയിലെ ദുരന്തമേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലവും മീനാക്ഷി പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിന്റെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. ജില്ലയുടെ പദപ്രദേശങ്ങളും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് ജില്ലയിൽ മഴ ശക്തമായതിനെ തുടർന്ന് ചാലിയാറും ഇരുവഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞു. മാവൂർ, പെരുവയൽ, ചാത്തമാനം, കൊടിയത്തൂർ പഞ്ചായത്തുകളാണ് വെള്ളപ്പൊക്കത്തിന്റെ ദുരിതമേറെയുള്ളത്. മിക്ക ഗ്രാമീണ റോഡുകളും വെള്ളത്തിനടിയിലാണ്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. മാവൂർ സാകേതം റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു. മാവൂർ കച്ചേരിക്കുന്നിൽ വീടുകളിൽ പുഴവെള്ളം കയറി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സിന് സമീപം മരമീണ് ഗതാഗതം സ്തംഭിച്ചിരുന്നു. താമസി ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം മുടിഞ്ഞു വീണ് അപകടമുണ്ടായി. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗതാഗത തടസ്സവും നീക്കി.
0: കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം.

0: ഡാമുകളിലും പുഴകളിലും ജലനിരപ്പുയരുന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ ലഭിച്ചതോടെ ചാലിയാർ പുഴയിലും പോഷകനദികളിലും ജലനിരപ്പുയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കക്കാടംപൊയിൽ ഇക്കോ ടൂറിസം കേന്ദ്രമായ കുറവൻപുഴയിലെ കോഴിപ്പാറ വെള്ളച്ചാട്ട പ്രദേശത്ത് അപകട സാധ്യത മുന്നറിയിപ്പ് നൽകി. വനമേഖലയിൽ മഴ തുടർന്നാൽ പുഴയിൽ കനത്ത മലവെള്ളപ്പാച്ചിലുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തരവകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്നും മുൻവർഷത്തെ പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണമെന്നും അയ്യപ്പന്മാർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ചേർന്ന ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തയ്യാറെടുപ്പുകൾ കൂടുതൽ ഊർജിതമായി വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉടൻ ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ യോഗം നിർണായക ചുവടുവയ്പായി. ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാനുള്ള സംയുക്ത പരിശോധന പൂർത്തിയായി. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന നടന്നത്. വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ഒലവക്കോട് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നിലവിലെ ബസ് സ്റ്റോപ്പുകൾ ക്രമീകരിക്കാൻ തീരുമാനിച്ചു. കാവിൽപ്പാട് പഴയ റെയിൽവേ ഗേറ്റിന് സമീപം അടിപ്പാത നിർമ്മിക്കാനും ശുപാർശ നൽകിയിട്ടുണ്ട്. വേണ്ടത്ര സ്ഥലസൌകര്യമുള്ള SBI ജംഗ്ഷനിൽ സിഗ്നൽ രഹിത ഗതാഗത സംവിധാനം നടപ്പിലാക്കാനും ധാരണയായിട്ടുണ്ട്. പരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, PWD റെയിൽവേ ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
0: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പഴയ കെട്ടിടം പൊളിഞ്ഞു വീണതിനെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. പ്രധാന ട്രാക്കുകളായ 1-4 ട്രാക്കുകളിൽ ഗതാഗതം സുഗമമായി നടക്കുന്നുണ്ട്. ഷൊർണൂർ ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്കും ട്രെയിനുകൾ കടത്തിവിടുന്നുണ്ട്. കെട്ടിടം തകർന്ന് പ്ലാറ്റ്ഫോമിൽ കേടുപാടുകൾ സംഭവിച്ചതിനാൽ 2-3 പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാർക്ക് പ്രവേശനമില്ല. അപകടസമയത്ത് നിർത്തിയിട്ടിരുന്ന ട്രെയിൻ ഇവിടെ നിന്നും മാറ്റി. കോഴിക്കോട് യശ്വന്ത്പുര എക്സ്പ്രസ് വെസ്റ്റ് ഹിൽ സ്റ്റേഷനിൽ നിന്നും കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി കല്ലായി സ്റ്റേഷനിൽ നിന്നുമാണ് പുറപ്പെട്ടത്. കോട്ടയം, വാഴൂർ, ചിറക്കടവ് ഗ്രാമപഞ്ചായത്തുകളിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നു. വാഴൂർ ഗ്രാമപഞ്ചായത്തിലെ ആകെയുള്ള 18 വാർഡുകളിലെയും ജനങ്ങൾ ഒച്ചുശല്യം മൂലം നിലവിൽ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാൻ പഞ്ചായത്തും കൃഷി മൃഗസംരക്ഷണ വകുപ്പുകളും സംയുക്തമായി കർമ്മപദ്ധതിക്ക് രൂപം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ്.
3: മഴക്കാലം ശക്തമായതോടെ വീടുകളിലെ ചുവരുകളിലും കൃഷിയിടങ്ങളിലും ഒച്ചുകൾ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുകയാണ്. വാഴൂർ ഗ്രാമപഞ്ചായത്തിൽ 18 വാർഡുകളുള്ളതിൽ 13 വാർഡുകളിലും ഒച്ചുകളുടെ വ്യാപനം അങ്ങേയറ്റം രൂക്ഷമാണ്. കൃഷിയിടങ്ങളിലെ പച്ചക്കറികളും മറ്റു വിളകളും ഒച്ചുകൾ വ്യാപകമായി തിന്നു നശിപ്പിക്കുന്നതുമൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്കുണ്ടാക്കുന്നത്. ഇതേ തുടർന്ന് പല കർഷകരും കൃഷിയിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥയിലാണ്. കുട്ടികളിൽ മെനഞ്ചൈറ്റിസ് പോലുള്ള അതീവ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമായേക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഈർപ്പമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ചും ഉപ്പും തുരിശിലായനിയും തളിച്ചും ഒച്ചുകളെ നശിപ്പിക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
0: ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8-ലേക്ക്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകാൻ സ്റ്റേറ്റ് സെൻസസ് കമ്മീഷനോട് കമ്മീഷൻ ഉത്തരവിട്ടു. സെൻസസ് ഡ്യൂട്ടിക്ക് അധ്യാപകരെ നിയമിക്കുമ്പോൾ കുട്ടികളുടെ പഠനത്തെ വലിയ തോതിൽ ബാധിക്കുന്നതായി കാണിച്ച് സമർപ്പിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. കോൺഗ്രസ് കൌൺസിലർമാർ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് പിന്തുണ പിൻവലിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചതോടെയാണ്

0: ഇടതുപക്ഷം ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജ്ജിതം. ഇനി കണ്ടെത്താനുള്ളത് രണ്ടുപേരെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനകാലം പരാതിരഹിതമായിരിക്കണമെന്ന നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8-ലേക്ക്. ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

പ്രണയവും ഓരോ കഥയാണ്, ഓരോ ഓർമ്മയാണ്. സ്നേഹത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ല. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഐശ്വര്യ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും ഇസൈ.

0: ശുഭദിന ചിന്തകൾ.
1: ഒരു ഗുരുവിന്റെ വീട്ടിൽ ഒരു കള്ളൻ മോഷ്ടിക്കാൻ വന്നത്രേ. ആ വീട് ആകെ അരിച്ചു പറക്കി, ഒന്നും കിട്ടാനില്ല. വളരെ നിരാശയോടെ പോകുന്നതിനിടയിൽ ഉണർന്നു കിടന്ന ഗുരു കള്ളനെ വിളിച്ചിട്ട് പറഞ്ഞത്രേ, എനിക്ക് സങ്കടമുണ്ട് നിന്റെ കാര്യം ഓർക്കുമ്പോൾ. ചന്ദ്രനെ എനിക്ക് പിടിച്ചു തരാൻ കഴിയുമായിരുന്നെങ്കിൽ നിനക്ക് തന്നേനെ. ഇത് കേട്ട് മോഷ്ടിക്കാൻ വന്ന ആൾ അത്ഭുതസ്തബ്ധനായി നിന്നു. ഗുരുവിനോടൊപ്പം ഇരുന്ന് സംസാരിച്ചു. അദ്ദേഹം അവിടുത്തെ ശിഷ്യത്വം സ്വീകരിച്ച് വലിയൊരു മനുഷ്യനായെന്നാണ് ഒരു കഥ. അവിടെ മറ്റൊന്നുമല്ല, മോഷ്ടിക്കാൻ വരുന്നവന് മുന്നിൽ അവൻ ആഗ്രഹിക്കുന്ന വസ്തുവുമായി യജമാനൻ നിൽക്കുകയും അവൻ്റെ ആഗ്രഹത്തെയും ഇഷ്ടത്തെയും യജമാനൻ കീഴ്പ്പെടുത്തുകയും ചെയ്താൽ അവൻ എന്തു ചെയ്യാൻ കഴിയും? അവൻ പിടിച്ചു പറിച്ചു വാങ്ങാനുള്ള പ്രക്രിയയ്ക്കിടയിൽ സ്വയം പ്രതിരോധിക്കാനുള്ള ആയുധങ്ങളുമായിട്ടാണ് വരുന്നത്. അവിടെയാണ് ഒരു സംഘർഷത്തിൻ്റെ സ്ഥിതി ഉണ്ടാകുന്നത്. ചിലപ്പോൾ വീതവും ദശാംശവും കൊടുക്കുന്നത് മാത്രമല്ല, അർഹതപ്പെട്ടത് നിഷേധിക്കുന്നത് കൂടി ഒരു ക്രൂരതയാണ്. ചില മനുഷ്യർക്ക് ചുറ്റുപാടുകളിൽ അർഹതപ്പെട്ടത് പലതും നിഷേധിക്കപ്പെടുന്ന കാഴ്ചയുണ്ട്. ജീവിക്കാനുള്ള തൊഴിലില്ല, പട്ടിണിയിലാണ്, മറ്റു പല പ്രയാസങ്ങളിലാണ്. എന്നാൽ സമീപസ്ഥലത്ത് തന്നെ ഇതെല്ലാം സംഭരിച്ചു വച്ചിരിക്കുന്ന മനുഷ്യരെയും നാം കാണാറുണ്ട്. മതില് കെട്ടി മാർഗമടച്ച് എല്ലാം സ്വകാര്യമാക്കുമ്പോൾ ഒന്ന് ഓർക്കണം, അവകാശം പറയാൻ പറ്റുന്നത് മണ്ണിന് മാത്രമാണ്. അന്തരീക്ഷം ആരുടെയും സ്വന്തമല്ല. കാറ്റും വെളിച്ചവും ഒന്നും അതിർത്തി നിർണയിച്ചല്ല സഞ്ചരിക്കുന്നത്. ഭാവി തലമുറയ്ക്ക് വിശുദ്ധമായി കൈമാറേണ്ടതൊന്നും വൃത്തിഹീനമാക്കാനുള്ള അവകാശവും നമുക്കില്ല. തട്ടിയെടുക്കാൻ വരുന്നവർക്ക് പോലും എന്തെങ്കിലും കിട്ടി എന്ന് ഉറപ്പുവരുത്തുന്നതാണ് നൽകലിന്റെ പൂർണ്ണത. വീട്ടിലൊക്കെ ഭക്ഷണം കഴിക്കാൻ കൊത്തി തിന്നാൻ ഏതെങ്കിലും പ്രാവുകളോ പറവുകളോ ഒക്കെ വരുമ്പോൾ അതിനെ ആട്ടിപ്പായിക്കുന്നവർ അതിൻ്റെ വിഷപ്പിനെ കുറിച്ച് ഓർത്തിരുന്നെങ്കിൽ അല്പം എന്തെങ്കിലും മാറ്റി അതിന് വെച്ചു കൊടുക്കേണ്ടതല്ലേ? കരയുന്ന പൂച്ചയ്ക്ക് നേരെ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുമ്പോൾ അതിൻ്റെ വിഷപ്പിനെ നാം തിരിച്ചറിയുകയും അല്പം എന്തെങ്കിലും ആ പൂച്ചയ്ക്ക് നൽകുകയും ചെയ്യുന്ന മനസ്സ് എത്രയോ വിശാലമാകുമായിരുന്നു. അതുകൊണ്ട് ആട്ടിപ്പായിക്കലും അടിച്ചിറക്കലും മാത്രമല്ല, അറിഞ്ഞ് ആ പ്രയാസങ്ങൾക്കുള്ളുത്തരം നൽകലും മനുഷ്യന്റെ ബാധ്യതയാണ്. അങ്ങനെ ചിന്തിക്കുന്നതൊരു സുഖമാണ്. ഇന്ന് രാവിലെ മുതൽ കാണുന്ന പക്ഷികളിലേക്കും പറവകളിലേക്കും ഒക്കെ അങ്ങനെയൊന്ന് നോക്കി നോക്കൂ, എന്തോ ഒരു സന്തോഷമായിരിക്കും ലഭിക്കുക. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ, പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
5: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
6: ഒരു സൊല്യൂഷൻ ഉണ്ട്.
5: എന്താ സൊല്യൂഷൻ?
6: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
7: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.